0: തൻസീൽ സമാപിക്കുന്നു. ഇന്നത്തെ തൻസീലിൽ നാം കേട്ടത് സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറത്തു റഅദ് എന്നീ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ. പ്രഗൽഭ ഖാരി,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ. أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിം 36 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സുഫിയാൻ മുജാഹിദ്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽകഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും, പ്രത്യേകിച്ചും

0: സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ജൂലൈ 7 ചൊവ്വ, ഹിജ്റ വർഷം 1448, മുഹറം 21. വിശുദ്ധ ഖുർആനിനെ സദാസമയം കേട്ടുകൊണ്ടിരിക്കാനും പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആനിനെ പഠിക്കാനും പീസ് ഖുർആൻ റേഡിയോ പുതിയൊരു പുലരി കൂടി സമ്മാനിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് സഹായകമായി എത്തുന്ന പ്രോഗ്രാം. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറ 282 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 155 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
0: പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡാഷ്.

0: ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നിയമങ്ങളുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനു വേണ്ടി പാരായണ പഠനം. സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 22 വരെയുള്ള ആയത്തും സൂറത്തുൽ ഇൻഷിക്കാക്കുമാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബുറൂജ് നമ്മൾ ഏകദേശം പകുതി ഭാഗമാണ് നോക്കിയത്. ഇനി അതിൻ്റെ ബാക്കി 10-ാമത്തെ ആയത്ത് വരെ നോക്കിയത്. 11-ാമത്തെ ആയത്ത് മുതലുള്ളത് ഇനി പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار.

0: ഈദ് ബൽ ഹുവ
1: ബൽ ഹുവ ഖുർആനും
0: ഖാഫ് ശരിക്ക്
1: ബൽ ഹുവ ഖുർആനും മജീദ്
0: ഫീ ലൗഹിൻ മഹ്ഫൂദ്
1: ഫീ ലൗഹിൻ മഹ്ഫൂദ്
0: ഒന്നുകൂടി
1: ഫീ ലൗഹിൻ മഹ്ഫൂദ്
0: ഇനി സൂറത്തുൽ ഇൻഷിഖാഖ് ആണ്. അത് 25 ആയത്തുകളുണ്ട്. നോക്കാം. ഇത് സമാഉ സമാഉ മദ് മുത്തസിൽ, പിന്നെ ഇൻഷഖ് നൂനുസാക്കിന് ശേഷം ഷീനാണ്, ഇഖ്ഫാ നന്നായിട്ട് ഉന്നത്തോടു കൂടി. വഅദിനതിൽ റബ്ബിഹ വഹഖത ഇദൽ അർദു മുദ്ദത് ഖത് മാ ഫീഹ വതഖല്ലത് വഅദിനതിൽ റബ്ബിഹ വഹഖത യാ അയ്യുഹൽ ഇൻസാൻ ഇൻസാന നൂനുസാക്കിന് ശേഷം സീൻ ഇഖ്ഫാ ഇന്നക കാദിഹുൻ ഇല കാദിഹുൻ തൻവീന് ശേഷം ഹംസയാണ്. കാദിഹുൻ ഇല കദ്ഹൻ ഫമുല കദ്ഹൻ ഫ തൻവീന് ശേഷം ഫ ആണ്. മുൻസാക്കിന് ശേഷം ഹംസ ഇൽഹാറാണ്. ഒട്ടും ഉന്നത്തില്ലാതെ ഉച്ചരിക്കുക. കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ തൻവീന് ശേഷം യാ മണിക്കുക. നന്നായിട്ട് ഉന്നത്തോടു കൂടി യാ ഇരട്ടിപ്പിച്ചുകൊണ്ട്. വയൻഖലിബു ഇഖ്ഫാ ആണ്. നുൻസാക്കിന് ശേഷം ഖാഫ്. പിന്നെ ഇലാ അഹ്ലിഹി മദ് മുഫസിൽ മസ്റൂറ അമ്മാമൻ ഊത്തിയ നുൻസാക്കിന് ശേഷം ഹംസ ഇൽഹാർ ആണ്. ഒട്ടും ഉന്നത്തില്ലാതെ വറോ മദ് മുത്തസിൽ നിർബന്ധമായി നീട്ടണം. ഫസൗഫ യദുഉ സുബൂറ വയസ്ല സഈറ ഇന്നഹു കാന ഫി അഹ്ലിഹി മദ് മുൻഫസിൽ ഇന്നഹു ളന്ന അല്ലൻ യഹൂർ അല്ല അല്ല നുൻസാക്കിന് ശേഷം ലാമാണ്. തൻവി ഇദ്ഗാം ബില ഗുന്ന പിന്നെ അല്ലയ്യ ലയ്യ ഇദ്ഗാം ബിഗുന്ന ബല ഇന്ന റബ്ബഹു ബല ഇന്ന മദ് മുൻഫസിൽ ബിഹി ബസീറ ഫല ഉഖസിമു മദ് മുൻഫസിൽ നീട്ടുക. ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽ ഖമരി ഇദത്തസഖ് ലതർകബുന്ന طبقا عن طبقا تنوين ششم عين لهران عن طبق اوده اخفاء لمنكن فما لهم لا يؤمنون واذا قرئ القران لا يسجدون سجودنده سجود تلاوت നമ്മൾ മുൻപ് സൂചിപ്പിച്ചല്ലോ. യാതോടുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര കാണിച്ചിട്ടുണ്ട്. ബലില്ലദീന കഫറു യകദിബൂൻ والله اعلم بما يعون الله اعلم بما يعون فبشرهم بشرهم ب ميم ساكنهن ان ششم با ആണ്. അപ്പോൾ ഒന്ന് ഉന്നത്തോട് കൂടി ഓതുക. عذاب اليم തൻവീന് ശേഷം ഹംസ ഇൽഹാർ. ഒട്ടും ഉന്നത്ത് ഇല്ലാതെ ഉച്ചരിക്കുക. بعذاب وبشرهم بعذاب اليم പിന്നെ الا الذين امنوا وعملوا الصالحات ലഹും അജുറുൻ അജുറുൻ തൻവീന് പിന്നെ ഖാ ആണ്. അപ്പോൾ ഇൽഹാർ ഗൈറു മംനൂൻ ലഹും അജുറുൻ ഗൈറു മംനൂൻ. ഇത്രയാണ് അതിലെ നിയമങ്ങൾ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇത് പാരായണം ചെയ്ത് നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 22 വരെയും സൂറത്തുൽ ഇൻഷിക്കാക്കുമാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ. തജ്വീദനുസരിച്ച് അതിൻ്റെ പാരായണ നിയമത്തോടുകൂടി പാരായണം ചെയ്യാം നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിൻ്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 101, 102 വചനങ്ങൾ പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസയിലെ 101-102 വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യൻ്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: മധുരം ഖുർആൻ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ഹൂദ്, 50 മുതൽ 60 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽഹാഫിൽ വാദി അൽ യമാനി.
2: أعوذ بالله من الشيطان الرجيم.

അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. സൂറ അന്നബ 31 മുതൽ 40 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
1: വചനം 31. നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക്, ഭയഭക്തന്മാർക്കുണ്ട്. മഫാജ, വിജയം, ഭാഗ്യത്തിന്റെ സ്ഥലം.
2: ഇന്നലിൽ മുത്തഖീന മഫാജ,
1: നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
3: വചനം 32.
1: ഹദായിഖ, അതായത് തോപ്പുകൾ. വഅഅ്നബ, മുന്തിരികളും.
2: ഹദായിഖ വഅഅ്നബ,
1: അതായത് തോപ്പുകളും മുന്തിരി വള്ളികളും.
3: വചനം 33.
1: വകവാഇബ, സ്ഥനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത.
2: വകവാഇബ അത്റോബ,
1: സമപ്രായക്കാരായ സ്ഥനം തുടിച്ച തരുണികളും.
3: വചനം 34.
1: വകഇസൻ, കള്ളിന്റെ കോപ്പയും. ദിഹാഖോ, നിറഞ്ഞ, സമൃദ്ധമായ.
2: വകഇസൻ ദിഹാഖോ,
1: കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
3: വചനം 35.
1: ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദാബ, വ്യാജമായതും ഇല്ല.
2: ലാ യസ്മഊന ഫീഹ ലഗ്വൻ വലാ കിദാബ,
1: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
3: വചനം 36.
1: ജസാഅൻ, പ്രതിഫലം, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ.
2: ജസാഅൻ മിർ റബ്ബിക അതോഅൻ ഹിസാബ,
1: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
3: വചനം 37.
1: റബ്ബു സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും. അർ റഹ്മാൻ, പരമകാരുണികനായുള്ളവൻ. ലാ യംലികൂന, അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല. മിൻഹു, അവനോട്. ഖിതാബ, അഭിമുഖ സംഭാഷണം, സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ല മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ. വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

0: റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞത് നോക്കുക. നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിൻ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അതാഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോക നേതാവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തു നിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിൻ്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അർറൂഹുൽ മലായിക്ക എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
2: വചനം 39.
0: അതത്രേ അൽ യൗമുൽ ഹഖ്, യഥാർത്ഥ ദിവസം. ഫമൻ ശാഅ, ആകയാൽ, എന്നാൽ ആർ ഉദ്ദേശിച്ചുവോ. ഇത്തഖദ, അവൻ ഏർപ്പെടുത്തട്ടെ, ഉണ്ടാക്കട്ടെ. ഇല റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്. മആബ, ഒരു സങ്കേതം. മടക്കസ്ഥാനം, മടക്കം.

0: അതത്രേ യഥാർത്ഥ ദിവസം. ആകയാൽ വേണമെന്ന് ആർ ഉദ്ദേശിച്ചുവോ അവൻ തന്റെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങുവാനുള്ള സങ്കേതം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ.
1: വചനം 40.
2: ഇന്ന് നിശ്ചയമായും നാം അൻദർനാകും നിങ്ങൾക്ക് മുന്നറിയിപ്പ് അഥവാ താക്കീത് നൽകിയിരിക്കുന്നു. അദാബൻ ഒരു ശിക്ഷയെക്കുറിച്ച്, ഖരീബൻ അടുത്ത സമീപസ്ഥമായ, യൗമയന്നുറു നോക്കുന്ന ദിവസം കാണുന്ന ദിവസം, അൽമറു മനുഷ്യൻ, മാ ഖദ്ദമത് മുൻ ചെയ്തതിനെ, യദാഹു തന്റെ രണ്ടു കരങ്ങൾ കൈകൾ, വയഖൂലു പറയുകയും ചെയ്യും, പറയുന്നതുമായ, അൽ കാഫിർ അവിശ്വാസി, യാ ലൈതനീ അയ്യോ ഞാനായെങ്കിൽ, കുൻതു ആയിരുന്നു എങ്കിൽ, തുറാബ മണ്ണ്.

0: എന്ന്.
1: അന്നത്തെ ഭയങ്കരതയും കഠിന ശിക്ഷകളും കാണുമ്പോൾ അവിശ്വാസികൾ കൊതിച്ചുപോകും. തങ്ങൾ മനുഷ്യരായി സൃഷ്ടിക്കപ്പെടാതെ വെറും മണ്ണായിരുന്നുവെങ്കിൽ നന്നായേനെ, എന്നാൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നുവല്ലോ എന്നൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ സൃഷ്ടികളും ഖിയാമത്തുനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. കാലികളും പറവകളും ഇതര ജീവികളുമെല്ലാം തന്നെ. അങ്ങനെ കൊമ്പില്ലാത്തവർക്ക് കൊമ്പുള്ള ജീവികളിൽ നിന്ന് പ്രതികാരം എടുത്തുകൊള്ളത്തക്കവണ്ണം അള്ളാഹു നടപടിയെടുക്കും. പിന്നീട് അവയോട് അള്ളാഹു നിങ്ങൾ മണ്ണായിക്കൊള്ളുക എന്ന് പറയും. അപ്പോഴാണ് അവിശ്വാസിയായവൻ അയ്യോ ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുക.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ അന്നബ 31 മുതൽ 40 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം ഇതുവരെ കേട്ടത്.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് സലാഹ് അൽ ഹാഷി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി അത്തഹ്സീൻ. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു അൽ ഹാഖ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിൽ അബ്ദുശുക്കൂർ നമ്മെ തെരിയപ്പെടുത്തുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇവ ഉണ്ടാവുന്നത് എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഹാഖയിലെ 24 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം കേൾക്കുക.

ഈ ആയത്ത് ഓതി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന തെറ്റുകൾ, വഅമ്മാമൻ നൂതിയ കിതാബഹോ ബിശിമാലിഹി അല്ലെങ്കിൽ ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം മൂത കിതാബിയ, പ്രധാനമായിട്ടും വരുന്ന രണ്ട് മൂന്ന് തെറ്റുകൾ മാത്രം പറയാം. വഅമ്മാമൻ നൂതിയ, മൻ നൂതിയ, മൻ ഊതിയ എന്ന് പറയേണ്ടതിന് പകരം മൻ നൂതിയ. സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്. മൻ ഊതിയ എന്നല്ല, മൻ ഊതിയ, വഅമ്മാമൻ ഊതിയ ഈ രൂപത്തിൽ പറയണം. കിതാബഹു ബിശിമാലി, വഖഫ് ചെയ്യുമ്പോൾ ബിഷിമാലി എന്നാണ് വഖഫ് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. ബിഷിമാലിഹി എന്ന് നിർത്താൻ പാടില്ല. ഫയഖൂലു യാ ലൈതനി ലം ഊത, ഇവിടെ ലമ്മൂത്ത, ലമ്മൂത്ത കിതാബിയ. സ്പീഡിൽ ഓതി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെറ്റ് വരുന്നു. ലമ്മൂത്ത, ലം ഊതിയ, ലം ഊത്ത കിതാബിയ, ലം ഊത്ത എന്നാണ് പറയേണ്ടത്, ലമ്മൂത്ത എന്ന് പറയരുത്. അതുപോലെ തന്നെ 26-ാമത്തെ ആയത്തിൽ വലം അദിരിമ ഹിസാബിയ, ഇവിടെയും ഇതേ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. വലമ്മദിരിമ, വലമ്മദിരിമ ഹിസാബിയ, സാധാരണക്കാരിൽ അധികവും ഈ തെറ്റ് വരുന്നു. ഇനി അതല്ല, പഠിച്ച ആളുകൾ പോലും പലപ്പോഴും സ്പീഡിലൊക്കെ ഓതിപ്പോകുമ്പോൾ ഇത്തരം തെറ്റുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലം അദിരിമ ഹിസാബിയ, വലം അദിരിമ ഹിസാബിയ. യാ ലൈതഹ കാനതിൽ ഖാദിയ, ഇവിടെ ദാദിന്റെ ഉച്ചാരണം യാ ലൈതഹ കാനതിൽ ഖാദിയ, ഖാലിയ അല്ലെങ്കിൽ കാളിയ എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. ഖാദിയ, ദാദിന്റെ ഉച്ചാരണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ലാദ് അല്ല ദ. ഖാദിയ, മാ അഗ്ന അന്നി മാലിയ, ഇവിടെ മാ അഗ്ന, മാ അഗ്ന അന്നി, മാ അഗ്ന അന്നി, അധിക ആളുകളും മലയാളത്തിലെ ഗായോട് സാമ്യമുള്ള ഒരു ശബ്ദം മാ അഗ്ന അന്നി. അതു നിർബന്ധമായിട്ടും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാ അഗ്ന അന്നി, മാ അഗ്ന അന്നി മാലിയ. അതുപോലെ തന്നെ ഹലക അന്നി സുൽത്താനിയ, ഇവിടെ അലക അന്നി, ഹാന് പകരം ഹംസ, വലിയ തെറ്റാണത്. അലക അന്നി, അതുപോലെ അന്നി എന്നതിലെ ഐൻ മാറി ഹംസ. സുൽത്താനിയ, സുൽത്താനിയ മലയാളത്തിലെ തോ, ഇതും തെറ്റാണ്. ഹലക അന്നി സുൽത്താനിയ, ഹലക അന്നി സുൽത്താനിയ, ഖുദൂഹു ഫഗുല്ലൂ, ഖുദൂഹു ഖ, അവിടെ ഓതിപ്പോകുമ്പോൾ ഹുദൂഹു, ഹുദൂഹു ഫൗല്ലൂ ഈ രൂപത്തിൽ ശ്രദ്ധിക്കണം. അത് പ്രധാനമായിട്ടും ഖാവും അതുപോലെ ഗൈനും. ഖുദൂഹു ഫഗുല്ലൂ ثم الجحيم صلوا ثم الجحيم حاء അത് ഹ അല്ല, ജഹീമ അല്ല, ജഹീമ. صلوا صلوا, ഒന്ന് സ്വാദ് മറ്റത് സീനാണ്. صلوا صلوا അല്ല, صلوا ثم الجحيم صلوا ثم في سلسلة ذرعها 70 ذراعا فاسلكوه. ഇവിടെ ثم, ثم, ثم, അത് സുമ്മ ആവുന്നത് ശ്രദ്ധിക്കണം. ثم في سلسلة, سلسلة ذرعها, അവിടെ ذرعها, ذرعها, ഇത് രണ്ടും തെറ്റാണ്. ذال, ذرعها, ثم في سلسلة ذرعها 70, ذرعها 70 ذراعا فاسلكوه. ഇവിടെ ذراعا, ذراعا, അധികവും തെറ്റ് വരും. ذراعا, ذراعا, അത് ശ്രദ്ധിക്കണം. ذراعا فاسلكوه, فاسلكوه എന്ന് സീനെ കലകല ചെയ്യാതെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഫസ്ലുക്കൂ, ഒന്നുകൂടെ ഈ ഭാഗം ഓതാം, ശരിക്കും ശ്രദ്ധയോടുകൂടി കേൾക്കണം.

0: പാരായണത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹാഖയിലെ 25 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കി തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു അൽ ഹാഖ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മെ തെരിയപ്പെടുത്തിയത്.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക, യാത്രയിലും വിശ്രമവേളകളിലും മറ്റും. നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുൻ അദല്ല അലൽ ഹയാതി റഹീം.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 453-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 453-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ഒന്നാണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
3: الحمد لله رب العالمين الرحمن

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഖസസിലെ 76 മുതൽ 88 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ

ويقولون متى هذا الوعد إن كنتم صادقين.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സബയിലെ 20 മുതൽ 30 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് പർഹാജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: من الشيطان الرجيم.

0: 31 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ പറയണമാണ്. പറയണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ സുബൈ.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ ഹൃദ്യമായ പാരായണം. സൂറത്തു ഹൂദ് 9 വചനം മുതൽ അവസാനം വരെയും സൂറത്തു യൂസുഫ് ആദ്യം മുതൽ 49 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് വാദി അൽ യമാനി.
5: أعوذ بالله من الشيطان الرجيم.

0: റേഡിയോ തൻസയിൽ സമാപിക്കുകയാണ്. ഖാരെ വാദി അൽ യമാനിയുടെ മധുരപരമായ ശബ്ദത്തിൽ ഇന്ന് നാം കേട്ടത് സൂറത്തു ഹൂദ് 9 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തു യൂസുഫ് ആദ്യം മുതൽ 49 വരെ വചനങ്ങളുമാണ്.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമ്പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

അത് സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 12-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനമാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. അതുമായി ബന്ധപ്പെട്ടു ഉള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫജ്ർ എന്ന അധ്യായത്തിൽ ഈ പറഞ്ഞ ആളുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഫിർഔനിനെക്കുറിച്ചും ആദ് സമൂഹത്തെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുന്നത് കാണാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്, നീ കണ്ടുപോ എങ്ങനെയാണ് നിന്റെ റബ്ബ് ആദ് സമൂഹത്തെ കൊണ്ട് പ്രവർത്തിച്ചതെന്ന്. ഇറമ ദാത്തിൽ ഇമാദ്, തൂണുകളുള്ള ഇറം വംശജർ, അല്ലത്തീലം യുഹ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അതുപോലെയുള്ളവർ നാടുകളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ളൊരു സമൂഹം. വസമൂദല്ലദീന ജാബു സഖ്റ ബിൽ വാദ്, താഴ്വരകളിൽ പാറകൾ വെട്ടിത്തുരന്ന് വീടുകളുണ്ടാക്കിയ സമൂദ് ഗോത്രം. വഫിർഔന ദിൽ ഔതാദ്, ആണികളുള്ള ഫിർഔനും. അല്ലദീന അവർ തഗൗ ഫിൽ ബിലാദ്, നാടുകളിൽ അവർ അതിക്രമങ്ങൾ പ്രവർത്തിച്ചു, അതിരുവിട്ടു പ്രവർത്തിച്ചു. ഫഅക്സറു ഫീഹൽ ഫസാദ്, അവിടങ്ങളിൽ അവർ കുഴപ്പങ്ങൾ അധികരിപ്പിച്ചു. ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ വർഷിച്ചു, ചൊരിഞ്ഞു റബ്ബുക, നിന്റെ റബ്ബ്, സൗത്ത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി അവരുടെ മേൽ ചൊരിഞ്ഞു. ഇതാണ് സൂറത്തുൽ ഫജ്റിലെ 6 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇവിടെ മുഫസ്സിറുകൾ പറയുന്ന കാര്യം, അഫലാ യഹ്സുറു ഖൗമ

താങ്കളുടെ ജനങ്ങൾ ജാഗരൂകരാകുന്നില്ലേ, ഭയപ്പെടുന്നില്ലേ? യാ നബീയന, പ്രവാചകരെ, അയ്യുനസ്സില ബിഹിം മാ നസ്സല ബിഹാഉലാഇൽ അഹ്സാബ്, ഈ പറയപ്പെട്ട സമൂഹങ്ങൾക്ക്, ഈ പറയപ്പെട്ട കക്ഷികൾക്ക് അവതരിപ്പിച്ചതുപോലെയുള്ള, അവരുടെ മേൽ ഇറങ്ങിയതുപോലെയുള്ള ശിക്ഷയെ ഇവർ പേടിക്കുന്നില്ലേ? സൂറത്തു സബയിലെ 45-ാമത്തെ ആയത്തിൽ കാണാം, വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവർ കളവാക്കി, വ്യാജമാക്കി, വമാ ബലഗു മിഅശാറമാ ആതൈനാഹും, അവർക്ക് നൽകിയതിൻ്റെ 1/10 പോലും ഇവർ നേടിയിട്ടില്ല. ഫകദ്ദബു, എന്നിട്ടിവർ നിഷേധിച്ചു, റുസുലി, നമ്മുടെ ദൂതന്മാരെ, ഫകൈഫ കാന നകീർ, അപ്പോൾ നമ്മുടെ രോഷം എങ്ങനെയായിരുന്നുവെന്ന് താങ്കൾ നോക്കിക്കാണുക. എന്ന് പറഞ്ഞാൽ ഇവരുടെ പൂർവീകർ ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു, കഴിവുള്ളവരായിരുന്നു, പക്ഷേ പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ, അവരുടെ പര്യവസാനം എപ്രകാരമായിരുന്നുവെന്ന് ചിന്തിക്കുവാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. ഫഇദാ കാന റബ്ബുന അഹ്ലകൽ ഉമമ അസ്സാബിഖ, നമ്മുടെ റബ്ബ് പൂർവ്വസമൂഹങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, വഖാനു അഷദ്ദു ഖുവ്വത്തൻ വആസാറൻ ഫിൽ അർദി, അവർ ശക്തന്മാരായിരുന്നു, ഭൂമിയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തവരായിരുന്നു. ഫയജിബു അലൽ മുആസിരീന അൻ യഅലമു അന്ന ഖുവ്വതഹും ദഈഫ ജിദ്ദൻ ജിദ്ദ, എന്നാൽ അതുപോലെയുള്ള ഈ ആളുകൾ പ്രവാചകന്മാരെ ധിക്കരിക്കുന്ന, പ്രവാചകന് നേരെ ധിക്കാർ സമീപനം സ്വീകരിക്കുന്ന ഇവർ മനസ്സിലാക്കണം തങ്ങളുടെ കഴിവ്, തങ്ങളുടെ ശക്തി വളരെ ദുർബലമാണെന്ന്. വ അന്നഹ ലൻ തഖൂമ ലി അംരില്ലാഹി ഇദാ ജാഅഹും, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ ആ ശിക്ഷയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ, ശിക്ഷയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ലെന്ന് ഇവർ മനസ്സിലാക്കട്ടെ. സഅദി റഹ്മത്ത് പറയുന്നു, യുഹദ്ദിറുഹും തആല, അള്ളാഹു ഭയപ്പെടുത്തുന്നു, അൻ യഫ്അല ബിഹിം മാ ഫഅല ബിൽ ഉമമി മൻ ഖബ്ലഹും, ഇവരുടെ മുമ്പുള്ളവരെ കൊണ്ട് ചെയ്തതുപോലെ ഇവരെ കൊണ്ടും അവൻ ചെയ്യുമെന്ന്. അല്ലദീന കാനു അഅ്ലമ ഖുവ്വതം മിൻഹും, ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു അവർ. വതഹസ്സുബൻ അലൽ ബാത്തിൽ, ബാത്തിലിന്റെ കാര്യത്തിൽ സംഘടിതരായിരുന്നു അവർ, പക്ഷേ എന്നിട്ടൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഖൗമ നൂഹിൻ വആദിൻ ഖൗമ ഹൂദ്, നൂഹിന്റെ ജനതയും അതേപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാമിയുടെ ജനതയായ ആദും, വഫിർഔന ദിൽ ദുൽ ഔതാദ്, ആണികളുള്ള ഫിർഔനും എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കിയത്. സ്വാലിഉൽ ഹുസൈമി റഹ്മല്ലാ ആ ഭാഗം വ്യാഖ്യാനിക്കുന്നിടത്ത് വിശദമായി പറയുന്നു, ആദുൻ, ആദ് എന്നത് ഖൗമു ഹൂദിൻ, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനതയായിരുന്നു. കാനു ബിൽ അഹ്ഖാഫി, അവർ അഹ്ഖാഫിലായിരുന്നു താമസിച്ചിരുന്നത്. വക്കാനു ദവി ശിദ്ദത്തിൻ വഖൂവത്തിൻ, ശക്തന്മാരും അതേപോലെ തന്നെ മല്ലന്മാരുമായിരുന്നു അവർ. മിൻ അഷദ്ദ നാസി ഖൂവത്തൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ളവരായിരുന്നു. ഫഉഅജിബു ബിഖുവ്വത്തിഹിം, തങ്ങളുടെ ശക്തിയിൽ അവർ സ്വയം ആശ്ചര്യപ്പെട്ടു. വസ്തക്ബറു, അവർ അഹങ്കാരം കാണിച്ചു. വഅസൗ റസൂലഹും, തങ്ങളുടെ ദൂതനോട്, പ്രവാചകനോട് അവർ ധിക്കാരം കാണിച്ചു. വഫ്തഖറു ബിമാ അത്വാഹുമുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് അവർക്ക് നൽകിയതിൽ അവർ ദുരഭിമാനം കാണിച്ചു. മിനൽ ഖുവ, ശക്തിയിൽ നിന്ന്. കമാ ഖാല അല്ലാഹു തആല അൻഹും, അല്ലാഹു അവരെക്കുറിച്ച് പറഞ്ഞു, ഫഅമ്മാ ആദു ഫസ്തക്ബറു ഫിൽ അർദി ബിഗൈരിൽ ഹഖി വഖാലു മൻ അഷദ്ദു മിന്നാ ഖുവ, അവർ ഫഅമ്മാ ആദുൻ, എന്നാൽ ആദ് സമൂഹം, ഫസ്തക്ബറു, അവർ അഹങ്കരിച്ചു, ഫിൽ അർദി, ഭൂമിയിൽ, ബിഗൈരിൽ ഹഖി, അന്യായമായിക്കൊണ്ട്. വഖാലു, അവർ പറഞ്ഞു, മൻ അഷദ്ദു മിന്നാ ഖുവ, ഞങ്ങളെക്കാൾ ശക്തന്മാർ ആരുണ്ട്? അപ്പോൾ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറുപടി, അവലം യറൌ അന്നല്ലാഹല്ലദീ ഖലഖഹും, അവർ മനസ്സിലാക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ, അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചതെന്ന്. ഹുവ അഷദ്ദു മിൻഹും ഖുവ, അവനാകുന്നു അവരെക്കാൾ ശക്തൻ. സൂറത്തു ഫുസ്സിലത്തിലെ 15-ാമത്തെ ആയത്തിൽ കാണാം, ഫതഅമ്മൽ ഖൗലുഹു അവലം യറൌ അന്നല്ലാഹല്ലദീ ഖലഖഹും, അള്ളാഹുവിൻ്റെ ആ പരാമർശം വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹുവാകുന്നു അവരെ സൃഷ്ടിച്ചവനെന്ന് പറഞ്ഞാൽ, ലി അന്ന ഫിഹ ഇഷാറത്തുൻ ഇലാ അന്നഹും ദുഅഫാ, അവിടെ ഒരു സൂചനയുണ്ട്,
അവർ ദുർബലന്മാരാകുന്നുവെന്ന്. അമാമ ഖാലിഖിഹിം, തങ്ങളുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ അവർ ദുർബലന്മാരാണെന്ന് അവിടെ കാണാൻ സാധിക്കും. വലം യഖുൽ, അല്ല പറഞ്ഞില്ല, അവലം യറൗ അന്നല്ലാഹല്ലദി ഖലഖ സമാവാത്തി, അവർ കാണുന്നില്ലേ ആകാശങ്ങളെ അവനാകുന്നു സൃഷ്ടിച്ചതെന്ന്, എന്നല്ല അള്ളാഹു പറഞ്ഞത്, അവരെ സൃഷ്ടിച്ചത് അവനാണെന്ന് അവർ കാണുന്നില്ലേ എന്നാണ്. ഖല ഖലഖഹും ഫഹും മഖ്ലൂഖൂന, അതുകൊണ്ട് തന്നെ അവർ സൃഷ്ടികളാകുന്നു. വൽ ഖാലിഖു അഅലാ മിനൽ മഖ്ലൂഖ്, സൃഷ്ടാവാണ് സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉന്നതനായിട്ടുള്ളവൻ. അഷദ്ദു മിൻഹും ഖുവ, അവരെക്കാൾ അങ്ങേയറ്റം ശക്തിയുള്ളവൻ. അതുകൊണ്ടാണ് ഹുവ അഷദ്ദു മിൻഹും ഖുവത്തൻ വകാനൂ ബിആയാത്തിനാ യജ്ഹദൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുന്നവരായിരുന്നു എന്നുകൂടി അള്ളാഹു ഓർമ്മിപ്പിച്ചത്. അതാണ് അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അവിടെ അള്ളാഹു സുബ്ഹാന വതആല ഈ ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് ആ ഒരു കാര്യം കൂടി മുഫസ്സിരീങ്ങൾ വ്യക്തമായി എടുത്തു പറയുന്നു. തുടർന്ന് 13-ാമത്തെ വചനം,

0: വസമൂതു സമൂതും വഖൗമു ലൂത്തിൻ ലൂത്തിൻ്റെ ജനതയും വ അസ്ഹാബുൽ ഐക്കത്തി മരക്കാവുകാരും ഉലായിക്ക അക്കൂട്ടരത്രേ അൽ അഹ്സാബ് മിത്ര കക്ഷികൾ അല്ലെങ്കിൽ സഖ്യ കക്ഷികൾ. സമൂത് ഗോത്രവും സമൂതിൻ്റെ ജനതയും ഐക്യത്തുകാരും വ്യാജമാക്കി അക്കൂട്ടരത്രേ മിത്ര കക്ഷികൾ. അതാണ് ആ വചനത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യം. ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബർ റുസുല ഫഹഖ ഇഖാബ്. തുടർന്ന് വരുന്നുണ്ട് എല്ലാ ഈ പറഞ്ഞ എല്ലാവരും ദൂതന്മാരെ നിഷേധിച്ചു, അപ്പോൾ നമ്മുടെ വാക്ക് നമ്മുടെ കൽപ്പന അല്ലെങ്കിൽ നമ്മുടെ ശിക്ഷ അത് യാഥാർത്ഥ്യമായി. ഫഹഖ അലൈഹിം വലസിമഹും ഇഖാബത്തുല്ലാഹി തബാറക വതആല. അല്ലാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ അനിവാര്യമായി മാറി. വ അൻതും യാ ഖുറൈഷ് കദ്ദബ്തും റസൂലല്ലാ. ഹേ ഖുറൈശികളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതനെ കളവാക്കി. ഫഹഖ ഇഖാബല്ലാഹി അലൈക്കും. അപ്പോൾ നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ ശിക്ഷ അനിവാര്യമായി. ആജിലൻ ഔ ആജിലൻ, ഒന്നുകിൽ ഈ ദുനിയാവിലോ അല്ലെങ്കിൽ പരലോകത്തോ. ഫമൻ നജാ മിൻകും മിൻ അദാബി ദുനിയാ, നിങ്ങളിൽ നിന്ന് ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവർ. ഫലൻ യൻജു മിൻ അദാബിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് പരലോകത്തിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. വമാ യന്ദുറു ഹാഉലാ ഇല്ലാ സ്വയ്ഹത്തൻ വാഹിദത്തൻ മാ ലഹാ മിൻ ഫവാഖ്. ഇക്കൂട്ടർ ഒരു ഘോരമായ ശബ്ദത്തെയല്ലാതെ കാത്തിരിക്കുന്നില്ല, അതവർക്ക് സംഭവിക്കുക തന്നെ ചെയ്യും, അതവർക്ക് വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. അല്ലാമ സഅദി റഹ്മല്ലാ പറയുന്നു, വ സമൂദു ഖൗമു സാലിഹിൻ വ ഖൗമു ലൂത് വ അസ്ഹാബുൽ ഐക്ക ഐ അൽ അഷ്ജാറു വൽ ബസാതീൻ അൽ മുൽതഫ വഹും ഖൗമു ശുഐബ്. സമൂദ് ഗോത്രം എന്ന് പറഞ്ഞാൽ അത് സാലിഹ് നബിയുടെ ജനതയാകുന്നു. വ ഖൗമു ലൂത്തിൻ, ലൂത്തിൻ്റെ ജനത എന്ന് പറഞ്ഞാൽ വ ഖൗമു ലൂത്ത്, അതുപോലെ തന്നെ ലൂത്തിൻ്റെ ജനതയും. വ അസ്ഹാബുൽ ഐക്ക ഐ അൽ അഷ്ജാറു വൽ ബസാതീൻ, മരക്കാവുകാർ എന്നാണ് അവർക്ക് പറയുന്നത്. കുറേ മരങ്ങളും സസ്യങ്ങളുമൊക്കെ ഉള്ള സ്ഥലത്ത് ഉള്ള ആളുകൾ എന്നർത്ഥത്തിൽ. വഹും ഖൗമു ഷുഐബ്, അവർ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയാകുന്നു. ഉലായിക്കൽ അസ്ഹാബു അല്ലദീന ഇജ്തമഉ ബിഖുവ്വതിഹിം വവഅദിഹിം വഅദദിഹിം, തങ്ങളുടെ ശക്തി കൊണ്ടും എണ്ണപ്പെരുപ്പം കൊണ്ടും അവർ സംഘടിച്ചു. വഉദദിഹിം അലാ റദ്ദിൽ ഹഖി, സത്യത്തിനെതിരിൽ. പക്ഷേ ഫലം തുഗ്നി അൻഹും ഷൈആ, അവർക്ക് ഒന്നിനും തന്നെ സാധ്യമായില്ല. അവരുടെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന ആ സന്ദർഭത്തിൽ അതിന് മുമ്പിൽ അവർക്ക് ഒന്നിനും തന്നെ സാധ്യമായില്ല എന്നർത്ഥം. അതുപോലെ തന്നെ വ സമൂദു മഅതൂഫുൻ അലാ ഖൗമി നൂഹിൻ, സമൂദ് ഗോത്രം എന്നത് വ സമൂദു മഅതൂഫുൻ അലാ ഖൗമി നൂഹിൻ, സമൂദ് നൂഹ് ജനതയിലേക്ക് അവരോട് ചേർത്ത് പറയുന്നു. യഅനി കദ്ദബത് ഖബലഹും സമൂദു അസ്ഹാബു സ്വാലിഹിൻ, അതായത് സമൂദ് ഗോത്രം നിഷേധിച്ചു, അവരാരാണ്? സ്വാലിഹിൻ്റെ ജനതയാകുന്നു. വഹും ഫി മക്കാനിൻ യുഖാലു ലഹു അൽ ഹിജ്ർ, അവർ ഒരു സ്ഥലത്തായിരുന്നു, അതിന് ഹിജ്ർ എന്ന് പറയപ്പെടുന്നു. വ തുസമ്മ അൽ ആൻ ബി മദാഇനി സ്വാലിഹ്, ഇന്ന് ആ സ്ഥലത്തിന് മദാഇൻ സ്വാലിഹ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അർസലഹുല്ലാഹു സുബ്ഹാനഹു വ തആല ഇലൈഹിം, അല്ലാഹ് അവരിലേക്ക് നിയോഗിച്ചു, ആ പ്രവാചകൻ അത് അവരിലേക്ക് നിയോഗിച്ചു. വലാക്കിന്നഹും കഫറു ബിഹി, പക്ഷേ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. വലം യുഅ്മിൻ മഅഹു ഇല്ലാ ഖലീൽ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളല്ലാതെ വിശ്വസിച്ചില്ല. വആതാഹുമുല്ലാഹു തആല, അല്ലാഹു വആതാഹുമുല്ലാഹു തആല, അവർക്ക് അല്ലാഹു നൽകി ആയത്തൻ അളീമ, വളരെ വലിയൊരു ദൃഷ്ടാന്തം, ഒരു മഹത്തായ ദൃഷ്ടാന്തം. വഹിയ നാഖത്തുൻ, അതൊരു ഒട്ടകമായിരുന്നു. യഹ്ലിബൂനഹ യൗമൻ വതഷ്റബുൽ മാഅ യൗമൻ ആഖർ, അവരതിനെ ഒരു ദിവസം കറന്നിരുന്നു, അതിൻ്റെ പാല് കറന്നെടുത്തിരുന്നു, ഒരു ദിവസം അത് വെള്ളം കുടിച്ചിരുന്നു. വഖീല ഇന്നൽ വാഹിദ മിൻഹും യഅതി ഇലൈഹ ഫയസ്ഖീഹ ഫയഖുദു മിൻ ലബനിഹ, അവൽ ഒരാൾ വരും, അതിന് വെള്ളം കുടിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ പാലെടുക്കും. ബിഖദരി മാ അസ്ഖാഹ, അത് കുടിക്കേണ്ട അത്ര വെള്ളം അതിന് നൽകുകയും ചെയ്യും. അൽമുഹിമു അന്ന ഹാഉലാ ഇൽ ഖൗം ഇൻദഹും ഖുവ്വത്തുൻ യത്തഖിദൂന മിനൽ ജിബാലി ബുയൂത്തൻ. ഈ ആളുകൾ വളരെ ശക്തന്മാരായിരുന്നു. അവർ പർവ്വതങ്ങളിൽ വീടുകൾ ഉണ്ടാക്കിയിരുന്നു. വലാ തസൽ ആസാറുഹും ബാഖിയത്തുൻ ഇരൽ യൗം. അവരുണ്ടാക്കിയ ആ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ അവശേഷിക്കുന്നു കാണാൻ സാധിക്കും. വഖദ് മർവൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാ വഹുവ ദാഹിബുൻ ഇലാ തബൂക്ക്. അള്ളാഹുവിൻ്റെ തിരുദൂതർ തബൂക്കിലേക്ക് പോകുന്ന യാത്രാമധ്യേ ആ വഴി കടന്നുപോയി. ഫഖന്നഅ റഅ്സഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅനി അഗത്താഹു വഅസ്റഅ ഫിൽ സൈറ. അവിടുന്ന് തല മൂടി എന്നിട്ട് വേഗത്തിൽ നടന്നു. എന്നിട്ട് നബി പറഞ്ഞു, ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗം അൽ മുഅദ്ദബീന. ഈ ജനതയുടെ അടുക്കൽ, ഈ പ്രദേശത്ത് നിങ്ങൾ പ്രവേശിക്കരുത്. ഇല്ലാ വ അൻതും ബാഖൂൻ, കരഞ്ഞുകൊണ്ടല്ലാതെ. ഫഇല്ലം തകൂനു ബാഖീന ഫലാ തദ്ഖുലു അലൈഹിം. നിങ്ങൾ കരയുന്നവരല്ലെങ്കിൽ അവിടെ നിങ്ങൾ പ്രവേശിക്കരുത്. അൻ യുസീബക്കും മാ അസാബഹും, അവർക്ക് ബാധിച്ചത് നിങ്ങൾക്കും ബാധിക്കും എന്നതിനാൽ. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ഇനി ഖൗമു ലൂത്ത് എന്ന് പറഞ്ഞാൽ അത് ലൂത്ത് ഇബ്നു ഇബ്രാഹിം ഇബ്നു അബി ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവിൻ്റെ സഹോദര പുത്രനായിരുന്നു. പിതാവിൻ്റെ സഹോദര പുത്രനായിരുന്നു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അർസലഹുല്ലാഹു തആല ഇലാ ഖൗമിഹി, അള്ളാഹു അദ്ദേഹത്തിന് ജനതയിലേക്ക് നിയോഗിച്ചു. വകാനു ഖദിർതകബു അൽ ഫാഹിഷ, അവർ മ്ലേച്ഛ വൃത്തിയിൽ ഏർപ്പെടുന്നവരായിരുന്നു. വല്ല ഇയാദു ബില്ലാ, അള്ളാഹു അത്തരം മ്ലേച്ഛ വൃത്തികളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഫകാനു യഅതൂന റിജാല, അവർ പുരുഷന്മാരെ സമീപിച്ചിരുന്നു. വയദഊന നിസാഅ, സ്ത്രീകളെ ഉപേക്ഷിക്കുകയും തങ്ങളുടെ കാമ പൂർത്തീകരണത്തിന് വേണ്ടി പുരുഷന്മാരെയാണ് അവർ സമീപിച്ചിരുന്നത്. അള്ളാഹു അവർക്ക് അതുകൊണ്ട് തന്നെ കഠിനമായ ശിക്ഷയാണ് നൽകിയത്. സൂറത്ത് ഷുഅറയിലെ 166-ാമത്തെയും 165-166 വചനങ്ങളിൽ കാണാം. അതഊന ദുക്റാന മിനൽ ആലമീൻ, നിങ്ങൾ ലോകരിൽ നിന്നും പുരുഷന്മാരെ സമീപിക്കുകയാണോ. വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച നിങ്ങളുടെ ഇണകളെ നിങ്ങൾ വിട്ടേക്കുകയുമാണോ. വഅൻതും അൽആന തറക്തും അൽഹലാൽ ഇലൽ ഹറാം, നിങ്ങൾ അനുവദനീയമായതിനെ വിട്ടേക്കുന്നു നിഷിദ്ധമായതിലേക്ക്. വതറക്തും അൻ നസീഹ ഇലൽ ഖസീസ്, നിങ്ങൾ പരിശുദ്ധമായതിനെ വിട്ടേക്കുന്നു മ്ലേച്ഛമായതിലേക്ക്. വലാക്കിന്നഹും അബൗ വസ്തക്ബറു, പക്ഷേ അവർ ഇതൊക്കെ കേൾക്കാൻ വിസമ്മതിച്ചു, ഇതെല്ലാം അവർ നിരസിച്ചു, അവർ അഹങ്കാരം കാണിച്ചു. ഹത്താ ഇന്ന സൗജതഹു കാനത്ത് മിൻഹും, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യയും അവരിൽപ്പെട്ടവളായിരുന്നു. ഫഅമറഹുല്ലാഹു തആല അൻ യുസ്രിയ ബി അഹ്ലിഹി, തൻ്റെ കുടുംബവും തൻ്റെ ആളുകളുമായിട്ട് രാത്രിയിൽ തന്നെ സഞ്ചരിക്കാൻ, നാടുവിടാൻ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു. വ അർസൽ അലാ ഖൗമിഹി ഹിജാറത്തം മിൻ സിജീൽ, ആ ജനതയുടെ മേൽ ചുട്ടുപഴുപ്പിക്കപ്പെട്ട കല്ലുകൊണ്ട് അവൻ വർഷിപ്പിക്കുകയും ചെയ്തു. ഹത്താ ജഅല ആലിയഹ സാഫിലഹ, അങ്ങനെ അവിടെയുള്ള ഉയർന്ന പ്രദേശത്തെ അള്ളാഹു താഴ്ന്ന സ്ഥലമാക്കി മാറ്റി, കീഴ്മേൽ മറിച്ചു എന്നർത്ഥം. വഹാദാ മിനൽ മുനാസബ, അത് അനുയോജ്യമായതാകുന്നു. ബി വുദൂഹിൻ, അല്ലെ, വ്യക്തമായി തന്നെ. കാരണം ഫഇന്ന ഹാഉലാഇ, ഇക്കൂട്ടർ, ലമ്മൻ ഇൻഖലബു അനിൽ ഹഖീഖത്തി, അവർ യാഥാർത്ഥ്യത്തിന് പിന്തിരിഞ്ഞപ്പോൾ. വനസലു ഇല അസ്ഫലി അൽ അഖ്ലാഖി, വളരെ മോശമായ സ്വഭാവത്തിലേക്ക് അവർ മാറിയപ്പോൾ, ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ വിട്ട് നികൃഷ്ടമായതിലേക്ക് മാറിയപ്പോൾ. ജഅലല്ലാഹു അഅലാ ഖറിയതിഹിം ജഅലഹ സാഫിലഹ, അല്ലാഹു അവരുടെ പ്രദേശത്തെ ഉയർന്ന ഭാഗം താഴ്ന്ന ഭാഗമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അവരെ അവൻ കീഴ്മേൽ മറിച്ചു. ഇങ്ങനെയാണ് ആ സമൂഹം നശിപ്പിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആളുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അവർക്കൊക്കെ ഉണ്ടായ ശിക്ഷ ഈ ആളുകൾക്ക് പാഠമാകുന്നില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന ധ്വനി. ഈ ആളുകളെക്കുറിച്ച് സൂറത്ത് സ്വാദിലെ 13-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം, വസമൂദു വ വഖൗമു ലൂത്തിൻ സമൂദ് ഗോത്രവും ലൂത്തിൻ്റെ ജനതയും വ അസ്ഹാബുൽ ഐക്കത്തി അഥവാ മരക്കാവുകാരും ഐക്കത്തുകാരും ഉലായിക അക്കൂട്ടരത്രേ അൽ അഹ്സാബ് സഖ്യകക്ഷികൾ അല്ലെങ്കിൽ മിത്രകക്ഷികൾ. ഈ ആളുകളുടെ കഴിവും ശക്തിയും പ്രതാപവുമൊന്നും അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ അതിന് തടസ്സമായില്ല. കഠിനമായ ശിക്ഷക്ക് അവർ ഇരയായി വിധേയരായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആളുകളെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല അസ്ഹാബുൽ ഐക്കത്തിനെക്കുറിച്ച് വഹും ഖൗമു ഷുഐബ് അലൈഹിസ്സലാം, ഈ അസ്ഹാബുൽ ഐക്കത്ത് അഥവാ മരക്കാവുകാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആളുകൾ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയായിരുന്നു. അവിടെ ധാരാളം മരങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു, വളരെ തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ആ പേരിന് അവർ അർഹരായതെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. വക്കാനു ഫി നഈമിൻ, ധാരാളം അനുഗ്രഹങ്ങളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. വലാക്കിന്നഹും അസൌ ഷുഐബൻ, അവർ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അവർ ധിക്കരിച്ചു. വസഖിറു മിൻഹു, അദ്ദേഹത്തെ അവർ പരിഹസിച്ചു. വഖാലു, അവർ പറഞ്ഞു, യാ ഷുഐബു മാ നഫ്ഖഹു കസീറം മിമ്മാ തഖൂൽ, ഷുഐബേ നീ പറയുന്ന ധാരാളം കാര്യങ്ങൾ അധിക കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വ ഇന്നാ ലനറാക, തീർച്ചയായും താങ്കളെ ഞങ്ങൾ കാണുന്നു. ഫീന, ഞങ്ങളിൽ നിന്ന്, ദഈഫ, ദുർബലനായിക്കൊണ്ട് ആണ് ഞങ്ങൾ കാണുന്നത്. വലൗലാ റഹ്തുക, താങ്കളുടെ സൈന്യം അല്ലെങ്കിൽ താങ്കളുടെ കുടുംബം ഇല്ലായിരുന്നെങ്കിൽ, താങ്കളുടെ ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ, ല റജംനാക, താങ്കളെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. വമാ അൻത അലൈനാ ബി അസീസ്, നീ ഞങ്ങളുടെ മേൽ വലിയ പ്രതാപിയൊന്നുമല്ല. ഖാലു, സൂറത്തു ഹൂദിൽ കാണാം, ഖാലു, അവർ പറഞ്ഞു, യാ ഷുഐബു, ഷുഐബേ, അസ്വലാത്തുക തഅ്മുറുക, നീ നിർവഹിക്കുന്ന നമസ്കാരമാണ് നിന്നെ പ്രേരിപ്പിക്കുന്നത്. അന്നത്തുറുക മാ യഅബ്ദു ആബാഉന ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാഉ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചിരുന്നതിന് ആരാധിക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറയാൻ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയാൻ നീ നിർവഹിക്കുന്ന നമസ്കാരമാണ് നിന്നെ പ്രേരിപ്പിക്കുന്നത്. അവിടെ തഫ്സീറിൽ കാണാം, നിന്റെ ഈ മതമാണോ നിന്നെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇന്നക, തീർച്ചയായും നീ, ലഅൻതൽ ഹലീമുർ റഷീദ്, വലിയ വിവേകശാലിയും അതേപോലെ തന്നെ സഹനശീലനും തന്നെ എന്ന് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് അവർ പറയുന്നു. വയസ്ഹറൂ നബിഹി, അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നു. സൂറത്ത് ഷുഅറാ 189 വചനത്തിൽ കാണാം, ഫകദ്ദബൂഹു ഫഅഖദഹും അദാബു യൗമിദ്ദുല്ല, ഫകദ്ദബൂഹു, അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. ഫഅഖദഹും, അപ്പോൾ അവരെ ബാധിച്ചു. അദാബു യൗമിദ്ദുല്ല, ആ തണലിൻ ദിവസമുള്ള ശിക്ഷ. ഇൻഷാ അല്ലാ ആ കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ഇസ്ലാമികമായി ചിട്ടപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറാ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഖസസ് 76 മുതൽ 88 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അസ്സുബൈൽ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
3: അധ്യായം 91, സൂറത്തു ഷംസ്, സൂര്യൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 15.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: വശംസി, സൂര്യൻ തന്നെയാണ്. വദുഹാഹ, അതിന്റെ ശോഭയും പൂർവാഹ്നവും.
4: വശംസി വദുഹാഹ,
3: സൂര്യനും അതിന്റെ പൂർവാഹ്ന പ്രഭയും തന്നെയാണ് സത്യം.
5: വചനം 2.
3: വൽ ഖമരി, ചന്ദ്രൻ തന്നെയാണ്. ഇദ തലാഹ, അതതിനോട് തുടർന്നാൽ, അടുത്താൽ.
4: വൽ ഖമരി ഇദ തലാഹ,
3: ചന്ദ്രൻ തന്നെയാണ് സത്യം, അത് അതിനെ തുടർന്ന് വരുമ്പോൾ.
5: വചനം 3.
3: വന്നഹാരി, പകൽ തന്നെയാണ്. ഇദ ജല്ലാഹ, അതതിനെ പ്രത്യക്ഷപ്പെടുത്തിയാൽ, വെളിവാക്കിയാൽ.
4: വന്നഹാരി ഇദ ജല്ലാഹ,
3: പകൽ തന്നെയാണ് സത്യം, അത് അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ.
5: വചനം 4.
3: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദ യഗ്ഷാഹ, അതതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
4: വല്ലൈലി ഇദ യഗ്ഷാഹ,
3: രാത്രി തന്നെയാണ് സത്യം, അത് അതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
5: വചനം 5.
3: വശ്ശമായി, ആകാശം തന്നെയാണ്. വമ ബനാഹ, അതിനെ സ്ഥാപിച്ചതും.
4: വസ്സമായി വമ ബനാഹ,
3: ആകാശവും അതിനെ സ്ഥാപിച്ചതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
5: വചനം 6.
3: വൽ അർദി, ഭൂമി തന്നെയാണ്. വമ ത്വഹാഹ, അതിനെ പരത്തിയതും.
4: വൽ അർദി വമ ത്വഹാഹ,
3: ഭൂമിയും അതിനെ പരത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
5: വചനം 7.
3: വനഫ്സിൻ, ആത്മാവ് തന്നെയാണ്. വമ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയതും അഥവാ ആ ശക്തിയും സമപ്പെടുത്തിയവനും.
4: വനഫ്സിൻ വമ സവ്വാഹ,
3: ആത്മാവും അതിനെ ഘടന ഒപ്പിച്ചു ശരിപ്പെടുത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
5: വചനം 8.
3: ഫഅൽഹമഹ, എന്നിട്ടു അവൻ അതിന് തോന്നിപ്പിച്ചു കൊടുത്തു. ഫുജൂറഹ, അതിന്റെ ദുഷ്ടത, തോന്നിയവാസം, ദുർനടപ്പ്. വതഖ്വാഹ, അതിന്റെ സൂക്ഷ്മത, ഭയഭക്തിയും.
4: ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ,
3: എന്നിട്ട് അതിന് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും അവൻ അഥവാ ആ മഹാശക്തി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
6: സൂര്യാസ്തമനത്തോടുകൂടി ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നു, അതുകൊണ്ടാണ് അത് അതിനെ തുടർന്നു വരുമ്പോൾ എന്നു പറഞ്ഞത്. സൂര്യപ്രകാശം മുഴുവനും വെളിപ്പെടുന്നത് പകലിലാണല്ലോ, രാത്രി അതിനെ മൂടി മറക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥകളാണ് 3, 4 വചനങ്ങളിൽ കാണുന്നത്. ആകാശത്തെ ഉയർത്തി സ്ഥാപിച്ചത്, ഭൂമിയെ നിവാസയോഗ്യമാം വണ്ണം പരത്തിയുണ്ടാക്കിയത്, ആവശ്യമായ അവയവങ്ങളും അനുയോജ്യമായ ആകൃതിയും പ്രകൃതിയും നൽകി ആത്മാക്കളെ അഥവാ ദേഹികളെ ശരിപ്പെടുത്തിയത് എന്നീ ഓരോന്നിൻ്റെയും കർത്താവായ ആ മഹാശക്തിയെക്കൊണ്ടാണ് 5, 6, 7 എന്നീ വചനങ്ങളിലെ സത്യങ്ങൾ. ആ മഹാശക്തി അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലെന്ന് സ്പഷ്ടമാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തുക മാത്രമല്ല, അവൻ്റെ നന്മയും തിന്മയും അവന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും നല്ലതും ചീത്തയും ചെയ്യുവാനുള്ള കഴിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 8 വചനത്തിൽ കാണുന്നത്. ഹൃദയം കൊടുത്ത് ചിന്തിക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെയും അധികാരാവകാശങ്ങളിലുള്ള ഏകത്വത്തെയും വിളിച്ചോതിത്തരുന്ന വമ്പിച്ച ചില ദൃഷ്ടാന്തങ്ങളാണ് ഈ സത്യവാചകങ്ങളിലൂടെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
5: വചനം 9.
3: ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു, ഭാഗ്യം പ്രാപിച്ചു. മൻ സക്കഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ, സംസ്കരിച്ചവൻ.
4: ഖദ് അഫ്ലഹ മൻ സക്കഹ,
3: തീർച്ചയായും അതിനെ അഥവാ ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം പ്രാപിച്ചു.
5: വചനം 10.
3: വഖദ് ഖാബ, നിർഭാഗ്യമടയുകയും ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ.
4: വഖദ് ഖാബ മൻ ദസ്സാഹ,
3: അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു.
6: മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു രണ്ട് മൗലിക യാഥാർത്ഥ്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആത്മപരിശുദ്ധി വരുത്തിയവൻ ഭാഗ്യവാനും വിജയിയുമാണ്, ആത്മകളങ്കം ചെയ്തവൻ ദുർഭാഗ്യവാനും പരാജിതനുമാണ് എന്നത്രേ അത്. സത്യവിശ്വാസം, സൽക്കർമ്മം, സൽസ്വഭാവം ആദ്യായവ മൂലമാണ് ആത്മപരിശുദ്ധിയുണ്ടാകുന്നത്. നിഷേധം, ദുർവൃത്തി, ദുസ്വഭാവം ആദ്യായവ ആത്മാവിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നു.
5: വചനം 11.
3: വ്യാജമാക്കി സമൂതു, സമൂതു ഗോത്രം. ബിതഗ്വാഹ, അതിന്റെ അതിക്രമം നിമിത്തം, ധിക്കാരം നിമിത്തം.
4: കദ്ദബത് സമൂതു ബിതഗ്വാഹ,
3: സമൂത് ഗോത്രം അതിന്റെ ധിക്കാരം മൂലം വ്യാജമാക്കുകയുണ്ടായി.
5: വചനം 12.
3: ഇദിംബഅസ, നിയുക്തനായ സന്ദർഭം, ഒരുമ്പെട്ട സന്ദർഭം. അഷ്ഖാഹ, അതിലെ ഏറ്റവും ദുർഭാഗ്യവാൻ, ദുഷ്ടൻ.
4: ഇദിംബഅസ അഷ്ഖാഹ,
3: അതിലെ ഏറ്റവും ദുർഭാഗ്യവാനായവൻ നിയുക്തനായി എഴുന്നേറ്റ സന്ദർഭം.
5: വചനം 13.
3: ഫഖാല ലഹും, അപ്പോൾ അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ദൂതൻ. നാഖത്തല്ലാഹി, അള്ളാഹുവിന്റെ ഒട്ടകം. വസുഖയാഹ, അതിന്റെ വെള്ളം കുടിയും.
4: ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖയാഹ,
3: അപ്പോൾ അവരോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഒട്ടകവും അതിന്റെ വെള്ളം കുടിയും സൂക്ഷിക്കുക, അഥവാ അതിനു ഭംഗം വരുത്തരുത്.
5: വചനം 14.
3: ഫകദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജ്യമാക്കി. ഫഅഖറൂഹ, അങ്ങനെ അവരതിനെ കുത്തി അറുത്തു കൊന്നു. ഫദംദമ, അപ്പോൾ ഉന്മൂലനാശം വരുത്തി, ആകെ മൂടി ശിക്ഷ. അലൈഹിം, അവരിൽ. റബ്ബുഹും, അവരുടെ റബ്ബ്. ബിദംബിഹിം, അവരുടെ പാപം കൊണ്ട്, തെറ്റുകൊണ്ട്. ഫസവ്വാഹ, എന്നിട്ട് അത് സമമാക്കി, അതിനെ സമമാക്കി, നിരത്തി.

0: എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി അതിനെ കുത്തിയറുത്തു കൊന്നു. അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ റബ്ബ് അവരിൽ ശിക്ഷ ആകെ മൂടിക്കളഞ്ഞു. എന്നിട്ട് അത് എല്ലാവർക്കും സമപ്പെടുത്തി, അഥവാ ഒരാളും ഒഴിവായില്ല.
1: വചനം 15.
2: വലാ യഖാഫു, അവൻ ഭയപ്പെട്ടിരുന്നുമില്ല. ഉഖബാഹ, അതിന്റെ അനന്തരഫലം, പര്യവസാനം.
3: വലാ യഖാഫു ഉഖബാഹ,
0: അവൻ അഥവാ റബ്ബ് അതിന്റെ അനന്തരഫലത്തെ ഭയപ്പെട്ടിരുന്നതുമില്ല.
1: ഒരാൾ പോലും ബാക്കിയാകാത്ത വിധം അത്ര വ്യാപകവും കടുത്തതുമായ ശിക്ഷ അവർക്ക് നൽകിയത് നിമിത്തം എന്തെങ്കിലും ഭവിഷ്യത്ത് സംഭവിച്ചേക്കുമോ എന്നുള്ള യാതൊരു ഭയവും അള്ളാഹുവിന് ഇല്ലായിരുന്നു എന്ന് സാരം. ഇത് അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സാലിഹ് അലൈഹിസ്സലാം നബിയുടെ ജനതയായ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് ശുഅറാ, നംല് എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ടല്ലോ. സംഭവത്തിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കാണുന്നത്. അവർ സാലിഹ് അലൈഹിസ്സലാം നബിയെ നിഷേധിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു. അവർക്ക് ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ അള്ളാഹു നിശ്ചയിച്ചിരുന്നു. അവരുടെ ജലാശയത്തിലെ വെള്ളം അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കിടപ്പെട്ടിരുന്നു. ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ അവരിൽ പൊതുശിക്ഷ ഇറങ്ങുമെന്നും അവർക്ക് മുന്നറിയിപ്പും നൽകപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ധിക്കാരം മുഴുത്ത് ഒട്ടകത്തെ അറുത്തു കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവരിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരു ധിക്കാരി, അതേ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ, അതിനു മുമ്പോട്ട് വന്നു. താമസിയാതെ അള്ളാഹു ഒരു ഭൂകമ്പവും ഉഗ്രശബ്ദവും അവരിൽ നിയോഗിച്ചു. അതവരെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം. ആ സമുദായത്തിൽ വലിയ നാശകാരികളായ 9 പേരുണ്ടായിരുന്നുവെന്ന് സൂറത്തു നംല് 48 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും വലിയ പോക്കിരിയായിരിക്കാം ഈ ദുഷ്ടൻ. മുൻകൈയെടുത്തത് അവനാണെങ്കിലും ആ കൃത്യം നിർവഹിച്ചത് ജനതയുടെ ആവശ്യമനുസരിച്ചും അവരെ പ്രതിനിധീകരിച്ചും കൊണ്ടായിരുന്നതിനാൽ കുറ്റത്തിൽ എല്ലാവരും പങ്കാളികളാണല്ലോ. ആകയാൽ അതവരുടെ പൊതുനാശത്തിന് ഇടയാകുകയും ചെയ്തു.
4: ഇന്നത്തെ തഫ്സീർ അമാനി പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
6: പീസ് റേഡിയോ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി. അവർ

0: ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ഫുർഖാനിലെ 21 മുതൽ 32 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹീം അൽ ഖൗഷ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

ونذر ولقد صبحهم بكرة عذاب مستقر فذوقوا عذابي ونذر ولقد يس

0: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് സലാഹ് അൽ ഹാഷി.
1: ഇനി കാതോർക്കുക കിഡ്സ് ടൈം. സൂറ അൽ ബലദ്, സൂറ അശ്ശംസ്, പാരായണം ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم
3: فمن يرد الله أن يهديه يشرح صدره

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൻആം 125 മുതൽ 130 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽബൈദ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് സൂറത്തു ഖാഫ്, സൂറത്തു ദാരിയാത്ത്, സൂറത്തു തൂർ, സൂറത്തു നജം, സൂറത്തു റഹ്മാൻ, സൂറത്തു വാഖിയ, സൂറത്തു ഹദീദിലെ ആദ്യത്തെ 19 ആയത്തുകൾ ഇവയുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് അൽ അജ്മി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم

ادخلوها بسلام، ذلك يوم الخلود، لهم ما يشاءون فيها ولدينا مزيد.

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വരുന്ന അബദ്ധങ്ങളും ബോധ്യപ്പെടുത്തുന്ന പാരായണ പഠനം പരിപാടിയിൽ സൂറത്തു ത്വലാഖിലെ 1, 2, 3 വചനങ്ങൾ കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് സൂറത്തു ത്വലാഖാണ്, ഇതിലെ നിയമങ്ങൾ നോക്കാം. ഇദാ തല്ലഖ്തുമുൻ നിസാഅ മദ് മുത്തസില് ഫത്വല്ലിഖുഹുന്ന നൂൻ മുശദ്ദദയാണ്, നന്നായിട്ട് മണിക്ക. വഹിദ്ദത്തിഹിന്ന നൂനും. വാഹ്സുൽ ഇദ്ദത്ത വത്തഖുല്ലാഹ റബ്ബക്കും ലാ തുഖ്രിജൂഹുന്ന മിം ബുയൂത്തിഹിന്ന. എന്താ നിയമം? ഇഖ്ലാബ്. ഇഖ്ലാബ് അപ്പം എങ്ങനെ ഓതണം? മിം ബുയൂത്തിഹിന്ന. നൂൻസാക്കിനു ശേഷം യ എങ്ങനെ ഓതാ? എന്താ നിയമം? പേര് ഇദ്ഗാം ബിഗുന്ന. തൻവീന് ശേഷം മീം. ഇദ്ഗാം അവിടെ ഇദ്ഗാം ബിഗുന്ന. വാഷ്ഹദു ദവൈ അദലി മിൻകും. അവിടെ ഏതൊക്കെ നിയമങ്ങളുള്ളത്?
3: ഇദ്ഗാം ബിഗുന്നീം, പിന്നെ
2: അദലി മിൻ, ഇദ്ഗാം ബിഗുന്ന, പിന്നെ മിൻകും, ഇഖ്ഫാ. ആ രണ്ട് നിയമം. അദലി മിൻകും. പിന്നെ മങ്കാന, നൂനുസാക്കിന് ശേഷം കാഫ്. മങ്കാന നിയമം. ഇഖ്ഫാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ

0: الباقلة.
1: يمم
2: إدغام
1: بغنا نون ساكنة كريشم يا പിന്നെ യജഅല്ലഹു രണ്ട് ലാം ഒന്നിച്ചു വരുമ്പോൾ അത് ഒന്നിച്ച് ഓതിയാൽ മതി. നമുക്ക് ഓതി നോക്കാം. ആ അഴുതു.

0: اليوم الآخر.
1: ذلكم يوعظ به من كان يؤمن بالله واليوم الآخر.
0: ومن يتق الله يجعل له مخرجا. ويرزقه من حيث لا يحتسب. ومن يتوكل على الله فهو حسبه. അല്ലാഹി എന്ന് പറയുന്നിടത്തെ അല്ലാഹി അല്ലാഹി അല്ലാഹി വായ നിറച്ച് പറയാം. പറഞ്ഞ ഇത് മാത്രം അല്ലാഹു അല്ലാഹി ഇത് അല്ലാഹ്. അപ്പോ വമയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹു എന്ന് പറഞ്ഞ ആ രൂപൊക്കെ അങ്ങനത്തെ ഉച്ചരിക്കട്ടോ. ഇന്നല്ലാഹ ബാലിഗു അംരി. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. അപ്പൊ മൂന്നായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി അടുത്തതിൽ നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന പാരായണ പഠനം പരിപാടിയിൽ സൂറത്തു ത്വലാഖിലെ ആദ്യ മൂന്ന് വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അത്തഹ്സീൻ, പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ച് പാരായണത്തെ കൃത്യമായ രൂപത്തിൽ നന്നാക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിപാടിയാണ് അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ കലമിൻ്റെ 40 മുതൽ 45 വരെയുള്ള വചനങ്ങളുടെ പാരായണങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. സൂറത്തുൽ ഖലമിലെ 39 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ പഠിച്ചു വന്നത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

നാൽപ്പതാമത്തെ ആയത്ത്, സൽഹും അയ്യുഹും ബിദാലിക സഈം. സൽഹും അയ്യുഹും ബി, മീമുസാക്കിനക്ക് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി മീമിനെ അവ്യക്തമാക്കി മണിക്കണം. സൽഹും അയ്യുഹും ബിദാലിക. അതുപോലെ സഈം, ഐനിൻ്റെ ഉച്ചാരണം അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. സഈം അല്ല സഈം. അം ലഹും ഷുറക, വഖഫ് ചെയ്യുമ്പോൾ ഷുറക മദ് ചെയ്യണം, മദ് മുത്തസിലാണത്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. ഷുറക. ഫല്യഉത്തു ഓതുമ്പോൾ ഫല്യഉത്തു, ഫല്യഉത്തു അല്ല ഫല്യ, യ ഉച്ചരിക്കണം. ഫല്യഉത്തു. അതുപോലെ തന്നെയാണ് ഹംസയും. ഫല്യഉത്തു, ഫല്യഉത്തു അല്ല ഫല്യഉത്തു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അവിടെ പാരായണവും ഉച്ചാരണവും ഒന്നും വരുന്നില്ല. ആയതിനാൽ ഫല്യഉത്തു, യാവും ഹംസയും കൃത്യമായിട്ട് പറയണം. ബിഷുറകഈഹിം, ബിഷുറകഈഹിം മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഇൻ കാനു ബിഷുറകഈഹിം, ഇൻ ഇവിടെ ബിഷുറകഈഹിം ഇൻ കാനു എന്നേ വരികയുള്ളൂ നമ്മൾ ഓതുമ്പോൾ. ബിഷുറകഈഹിം ഇൻ കാനു, മിൻ അല്ല ഇൻ കാനു. എന്തെല്ലാം തെറ്റുകളാണ് നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ വരിക എന്നറിയോ? അപ്പോൾ ഇൻ കാനു എന്ന് തന്നെ പറയണം. സ്വാദിഖീൻ ഖാഫ്. നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ യൗമ യുക്ഷഫു, കാഫിനെ കലക്കല ചെയ്യരുത്, യുക്ഷഫു അല്ല യുക്ഷഫു. അൻസാഖീൻ, അൻസ സുക്കൂനുള്ള നൂനിന് ശേഷം സീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന. അൻസാഖീൻ, ഖാഫിൻ്റെയും ഉച്ചാരണം ശ്രദ്ധിക്കുക. വയുദ്ഔന ഐൻ, വയുദ്ഔന, വയുദ്ഔന അല്ല വയുദ്ഔന ഇല സുജൂദി അല്ല വയുദ്ഔന, വയുദ്ഔന ഇല സുജൂദി ഫല യസ്തതി, യസ്തതിഊൻ, യസ്തതിഊൻ. ഇതിങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ഖിറാഅത്ത് ഓത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിനേക്കാൾ സ്പീഡിലാണ് നമ്മളൊക്കെ ഓതിപ്പോവാറുള്ളത്. എത്രയോ തെറ്റുകളാണ് വരിക. ഉദാഹരണത്തിന്, പക്ഷേ നമുക്ക് കുറച്ച് ഭാഗം നമ്മൾ ഓതുന്ന റെക്കോർഡ് ചെയ്ത് വീണ്ടും അത് കേൾക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വയുദ്ഔന ഇല സുജൂദി ഫല യസ്തതി, യസ്തതി, തതി, യസ്തതിഊൻ. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഖാശിഅതൻ നബ്, ഖാശിഅതൻ നബ്, നബ്സാറുഹും. കണ്ട തൻവീന് ശേഷം ഹംസ വരുമ്പോഴുള്ള പ്രശ്നം. അധികവും നമ്മളങ്ങനെ കൂട്ടിയതും അങ്ങനെ നബ്സോറുഹും. അവിടെയും ശ്രദ്ധിക്കുക. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. വഖഫ് ചെയ്യുമ്പോൾ ദില്ല. വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. വഖദ് കാനൂ ഖാഫ്. അതുപോലെ ദാലിനെ ഖൽഖല ചെയ്യണം. وَقَدْ كَانُوا يُدْعَوْنَ إِلَى السُّجُودِ وَهُمْ سَالِمُونَ. إِلَى السُّجُودِ وَهُمْ سَالِمُونَ. فَذَرْنِي وَمَنْ يُكَذِّبُ بِهَذَا الْحَدِيثِ. ഇവിടെ وَمَنْ يُكَذِّبُ, ഇദ്ഗാം നാഖിസ്, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിക്കണം. وَمَنْ يُكَذِّبُ, يُكَذِّبُ അല്ല يُكَذِّبُ, യുകദ്ദിബു ബിഹാദൽ ഹദീസ്, ബിഹാദൽ ഹദീസ്. ശ്രദ്ധിച്ച് ഓതിയാൽ നമ്മൾക്ക് തെറ്റുകളില്ലാതെ ഓതാൻ പറ്റും. ബിഹാദൽ ഹദീസ്. സനസ്തദിരിജുഹും, ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. സനസ്തദിരിജുഹും കൂട്ടി ഓതുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു വാക്കാവും കൃത്യമല്ലാതെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓരോ അക്ഷരം എടുത്ത് ഓതി പഠിക്കണം. സനസ്തദിരിജുഹും, ജീമിന് ലൊമ്മ കൂടെയാണ്, അതും ശ്രദ്ധിക്കണം. മിൻ ഹൈസു ലാ യഅലമൂൻ. സനസ്തദിരിജുഹുമ്മി, മീമുസാക്കിനക്ക് ശേഷം മീമു വന്നു. ഇത് ഗാം മുതമാസിലൈൻ സ്വഗീർ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം ഗുന്നത്തോടുകൂടി. മിൻ ഹൈസു ലാ യഅലമൂൻ, യഅൽ, ഐനിൻ്റെ ഉച്ചാരണം. വ ഉംലി ലഹും ഇന്ന കൈദി മതീൻ. അവിടെ വ ഉംലി ലഹും ഇന്ന ലഹും ഇ,
ലഹും മിന്ന എന്ന് പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ? വ ഉംലി ലഹും മിന്ന കൈദി ഉണ്ടോ? അപ്പോൾ ഹംസ നഷ്ടപ്പെടുന്നു, മിന്ന അല്ല. വ ഉംലി ലഹും ഇ, ലഹും ഇ, ലഹും ഇന്ന കൈദി മതീൻ. ഇങ്ങനെ ശ്രദ്ധിച്ചോതിയാൽ ധാരാളം തെറ്റുകളിൽ നിന്ന് നമുക്ക്, പാരായണത്തിൽ വരുന്ന തെറ്റുകളിൽ നിന്ന് നമുക്ക് ശരിയാക്കാൻ പറ്റും ഇൻഷാ അള്ളാ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ഖലം 40 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓതിക്കേൾപ്പിച്ചത്. പാരായണത്തിൽ തെറ്റുകൾ ഇല്ലാതെ പരമാവധി ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ കേട്ട് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക. നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനും പഠിക്കുവാനും നമ്മെ സഹായിക്കുന്ന അത്തഹ്സീൻ പരിപാടിയിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലമിൻ്റെ 40 മുതൽ 45 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിസ് അബ്ദുൽ ഷുക്കൂർ.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുന്നിസാഇൻ്റെ 167 മുതൽ 171 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഇദ്രീസ് അക്ബർ.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറ ഫുസ്സിലാത്ത് 30 മുതൽ 39 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഹമ്മദ് ജഹാഫ്.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കും.
2: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 459-ാമത്തെ പേജിലേക്ക്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

0: الله أكبر
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഇസ്രായിലെ 89 മുതൽ 96 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല.

0: നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: Peace Radio, tuned to reality.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 90 മുതൽ 92 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ അന്നിസായിലെ 90 മുതൽ 92 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
2: അധ്യായം 91, സൂറത്തു ഷംസ്, സൂര്യൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 15.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: വശംസി, സൂര്യൻ തന്നെയാണ്. വദുഹാഹ, അതിന്റെ ശോഭയും പൂർവാഹ്നവും.
3: വശംസി വദുഹാഹ,
2: സൂര്യനും അതിന്റെ പൂർവാഹ്ന പ്രഭയും തന്നെയാണ് സത്യം.
4: വചനം 2.
2: വൽ ഖമരി, ചന്ദ്രൻ തന്നെയാണ്. ഇദ തലാഹ, അതതിനോട് തുടർന്നാൽ, അടുത്താൽ.
3: വൽ ഖമരി ഇദ തലാഹ,
2: ചന്ദ്രൻ തന്നെയാണ് സത്യം, അത് അതിനെ തുടർന്ന് വരുമ്പോൾ.
4: വചനം 3.
2: വൻ നഹാരി, പകൽ തന്നെയാണ്. ഇദ ജല്ലാഹ, അതതിനെ പ്രത്യക്ഷപ്പെടുത്തിയാൽ, വെളിവാക്കിയാൽ.
3: വന്നഹാരി ഇദാ ജല്ലാഹ,
2: പകൽ തന്നെയാണ് സത്യം, അത് അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ.
4: വചനം 4.
2: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യഗ്ഷാഹ, അതതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
3: വല്ലൈലി ഇദാ യഗ്ഷാഹ,
2: രാത്രി തന്നെയാണ് സത്യം, അത് അതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
4: വചനം 5.
2: വശ്ശമായി, ആകാശം തന്നെയാണ്. വമ ബനാഹ, അതിനെ
3: സ്ഥാപിച്ചതും.
2: ആകാശവും അതിനെ സ്ഥാപിച്ചതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
4: വചനം 6.
2: വൽ അർദി, ഭൂമി തന്നെയാണ്. വമ ത്വഹാഹ, അതിനെ പരത്തിയതും.
3: വൽഅർദി വമാ ത്വഹാഹ,
2: ഭൂമിയും അതിനെ പരത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
4: വചനം 7.
2: വനഫ്സിൻ, ആത്മാവ് തന്നെയാണ്. വമാ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയതും അഥവാ ആ ശക്തിയും സമപ്പെടുത്തിയവനും.
3: വനഫ്സിൻ വമാ സവ്വാഹ,
2: ആത്മാവും അതിനെ ഘടന ഒപ്പിച്ചു ശരിപ്പെടുത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
4: വചനം 8.
2: ഫഅൽഹമഹ, എന്നിട്ടു അവൻ അതിന് തോന്നിപ്പിച്ചു കൊടുത്തു. ഫുജൂറഹ, അതിന്റെ ദുഷ്ടത, തോന്നിയവാസം, ദുർനടപ്പ്. വതഖ്വാഹ, അതിന്റെ സൂക്ഷ്മത, ഭയഭക്തിയും.
3: ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ,
2: എന്നിട്ട് അതിന് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും അവൻ അഥവാ ആ മഹാശക്തി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
5: സൂര്യാസ്തമനത്തോടുകൂടി ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നു. അതുകൊണ്ടാണ് അതു അതിനെ തുടർന്നു വരുമ്പോൾ എന്നു പറഞ്ഞത്. സൂര്യപ്രകാശം മുഴുവനും വെളിപ്പെടുന്നത് പകലിലാണല്ലോ, രാത്രി അതിനെ മൂടി മറക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥകളാണ് 3, 4 വചനങ്ങളിൽ കാണുന്നത്. ആകാശത്തെ ഉയർത്തി സ്ഥാപിച്ചത്, ഭൂമിയെ നിവാസയോഗ്യമാവണ്ണം പരത്തിയുണ്ടാക്കിയത്, ആവശ്യമായ അവയവങ്ങളും അനുയോജ്യമായ ആകൃതിയും പ്രകൃതിയും നൽകി ആത്മാക്കളെ അഥവാ ദേഹികളെ ശരിപ്പെടുത്തിയത് എന്നീ ഓരോന്നിൻ്റെയും കർത്താവായ ആ മഹാശക്തിയെക്കൊണ്ടാണ് 5, 6, 7 എന്നീ വചനങ്ങളിലെ സത്യങ്ങൾ. ആ മഹാശക്തി അല്ലാഹുവല്ലാതെ മറ്റാരുമല്ലെന്ന് സ്പഷ്ടമാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തുക മാത്രമല്ല, അവൻ്റെ നന്മയും തിന്മയും അവന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും നല്ലതും ചീത്തയും ചെയ്യുവാനുള്ള കഴിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 8 വചനത്തിൽ കാണുന്നത്. ഹൃദയം കൊടുത്ത് ചിന്തിക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെയും അധികാരാവകാശങ്ങളിലുള്ള ഏകത്വത്തെയും വിളിച്ചോതിത്തരുന്ന വമ്പിച്ച ചില ദൃഷ്ടാന്തങ്ങളാണ് ഈ സത്യവാചകങ്ങളിലൂടെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
4: വചനം 9.
2: ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു, ഭാഗ്യം പ്രാപിച്ചു. മൻ സക്കാഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ, സംസ്കരിച്ചവൻ.
3: قد افلح من زكاها
2: തീർച്ചയായും അതിനെ അഥവാ ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം പ്രാപിച്ചു.
4: വചനം പത്ത്.
2: വഖദ് ഖാബ, നിർഭാഗ്യമടയുകയും ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ.
3: വഖദ് ഖാബ മൻ ദസ്സാഹ,
2: അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു.
5: മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് ഈ വചനങ്ങളിൽ അല്ലാഹു രണ്ട് മൗലിക യാഥാർത്ഥ്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആത്മപരിശുദ്ധി വരുത്തിയവൻ ഭാഗ്യവാനും വിജയിയുമാണ്, ആത്മകളങ്കം ചെയ്തവൻ ദുർഭാഗ്യവാനും പരാജിതനുമാണ് എന്നത്രേ അത്. സത്യവിശ്വാസം, സൽക്കർമ്മം, സൽസ്വഭാവം ആദ്യായവ മൂലമാണ് ആത്മപരിശുദ്ധിയുണ്ടാകുന്നത്. നിഷേധം, ദുർവൃത്തി, ദുസ്വഭാവം ആദ്യായവ ആത്മാവിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നു.
4: വചനം പതിനൊന്ന്.
2: വ്യാജമാക്കി സമൂതു, സമൂതു ഗോത്രം. ബിതഗ്വാഹ, അതിന്റെ അതിക്രമം നിമിത്തം, ധിക്കാരം നിമിത്തം.
3: കദ്ദബത് സമൂതു ബിതഗ്വാഹ,
2: സമൂതു ഗോത്രം അതിന്റെ ധിക്കാരം മൂലം വ്യാജമാക്കുകയുണ്ടായി.
4: വചനം പന്ത്രണ്ട്.
2: ഇദിംബഅസ, നിയുക്തനായ സന്ദർഭം, ഒരുമ്പെട്ട സന്ദർഭം. അഷ്ഖാഹ, അതിലെ ഏറ്റവും ദുർഭാഗ്യവാൻ, ദുഷ്ടൻ. അതിലെ ഏറ്റവും ദുർഭാഗ്യവാനായവൻ നിയുക്തനായി എഴുന്നേറ്റ സന്ദർഭം.
4: വചനം പതിമൂന്ന്.
2: ഫഖാലലഹും, അപ്പോൾ അവരോട് പറഞ്ഞു, റസൂലുല്ലാഹി, അള്ളാഹുവിന്റെ ദൂതൻ. നാഖത്തല്ലാഹി, അള്ളാഹുവിന്റെ ഒട്ടകം. വസുഖയാഹ, അതിന്റെ വെള്ളം കുടിയും.
3: فقال لهم رسول الله ناقة الله وسقياها.
2: അപ്പോൾ അവരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകവും അതിന്റെ വെള്ളം കുടിയും സൂക്ഷിക്കുക, അഥവാ അതിനു ഭംഗം വരുത്തരുത്.
4: വചനം പതിനാല്.
2: ഫകദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജ്യമാക്കി. ഫഅഖറൂഹ, അങ്ങനെ അവരതിനെ കുത്തി അറുത്തു കൊന്നു. ഫദംദമ, അപ്പോൾ ഉന്മൂലനാശം വരുത്തി, ആകെ മൂടി ശിക്ഷ. അലൈഹിം, അവരിൽ. റബ്ബുഹും, അവരുടെ റബ്ബ്. ബിദംബിഹിം, അവരുടെ പാപം കൊണ്ട്, തെറ്റുകൊണ്ട്. ഫസവ്വാഹ, എന്നിട്ട് അത് സമമാക്കി, അതിനെ സമമാക്കി, നിരത്തി.

0: എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി അതിനെ കുത്തിയറുത്തു കൊന്നു. അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ റബ്ബ് അവരിൽ ശിക്ഷ ആകെ മൂടിക്കളഞ്ഞു. എന്നിട്ട് അത് എല്ലാവർക്കും സമപ്പെടുത്തി, അഥവാ ഒരാളും ഒഴിവായില്ല.
1: വചനം 15.
2: വലാ യഖാഫു, അവൻ ഭയപ്പെട്ടിരുന്നുമില്ല. ഉഖബാഹ, അതിന്റെ അനന്തരഫലം, പര്യവസാനം.
3: വലാ യഖാഫു ഉഖബാഹ,
0: അവൻ അഥവാ റബ്ബ് അതിന്റെ അനന്തരഫലത്തെ ഭയപ്പെട്ടിരുന്നതുമില്ല.
4: ഒരാൾ പോലും ബാക്കിയാകാത്ത വിധം അത്ര വ്യാപകവും കടുത്തതുമായ ശിക്ഷ അവർക്ക് നൽകിയത് നിമിത്തം എന്തെങ്കിലും ഭവിഷ്യത്ത് സംഭവിച്ചേക്കുമോ എന്നുള്ള യാതൊരു ഭയവും അള്ളാഹുവിന് ഇല്ലായിരുന്നു എന്ന് സാരം. ഇത് അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സാലിഹ് അലൈഹിസ്സലാം നബിയുടെ ജനതയായ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് ഷുഅറാ, നംല് എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ടല്ലോ. സംഭവത്തിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കാണുന്നത്. അവർ സാലിഹ് അലൈഹിസ്സലാം നബിയെ നിഷേധിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു. അവർക്ക് ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ അള്ളാഹു നിശ്ചയിച്ചിരുന്നു. അവരുടെ ജലാശയത്തിലെ വെള്ളം അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കിടപ്പെട്ടിരുന്നു. ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ അവരിൽ പൊതുശിക്ഷ ഇറങ്ങുമെന്നും അവർക്ക് മുന്നറിയിപ്പും നൽകപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ധിക്കാരം മുഴുത്ത് ഒട്ടകത്തെ അറുത്തു കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവരിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരു ധിക്കാരി, അതെ, ഏറ്റവും വലിയ നിർഭാഗ്യവാൻ അതിനു മുമ്പോട്ട് വന്നു. താമസിയാതെ അള്ളാഹു ഒരു ഭൂകമ്പവും ഉഗ്ര ശബ്ദവും അവരിൽ നിയോഗിച്ചു. അതവരെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം. ആ സമുദായത്തിൽ വലിയ നാശകാരികളായ 9 പേരുണ്ടായിരുന്നുവെന്ന് സൂറത്തു നംല് 48 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും വലിയ പോക്കിരിയായിരിക്കാം ഈ ദുഷ്ടൻ. മുൻകൈയെടുത്തത് അവനാണെങ്കിലും ആ കൃത്യം നിർവഹിച്ചത് ജനതയുടെ ആവശ്യമനുസരിച്ചും അവരെ പ്രതിനിധീകരിച്ചും കൊണ്ടായിരുന്നതിനാൽ കുറ്റത്തിൽ എല്ലാവരും പങ്കാളികളാണല്ലോ. ആകയാൽ അതവരുടെ പൊതുനാശത്തിന് ഇടയാകുകയും ചെയ്തു.
5: ഇന്നത്തെ തഫ്സീർ അമാനി പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം സൂറത്തു അശ്ശുറ 192 മുതൽ 227 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഹഖമി.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أَمْ عِنْدَهُمْ خَزَائِنُ رَحْمَةِ رَبِّكَ الْعَزِيزِ الْوَهَّابِ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 9-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനത്തിന്റെ ഏകദേശം അർത്ഥം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അം ഇന്ദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്കൽ അസീസിൽ വഹാബ്. അം അഥവാ അതല്ല, ഇന്ദഹും അവരുടെ പക്കൽ ഉണ്ടോ, ഖസാഇനു ഭണ്ഡാരങ്ങൾ, നിക്ഷേപങ്ങൾ, റഹ്മത്തി റബ്ബിക്ക നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ, അൽ അസീസി പ്രതാപശാലിയായ, അൽ വഹാബ് വളരെ ദാനശീലനായ അഥവാ പ്രതാപശാലിയായ മഹാദാനശീലനായ നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യ ഭണ്ഡാരങ്ങൾ അവരുടെ പക്കലുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഹൽ അഅ്താഹുമുല്ലാഹു മഫാതിഹൽ ഖസാഇനി. അള്ളാഹു അവർക്ക് ഖജനാവുകളുടെ അതിൻ്റെ താക്കോലുകൾ അവർക്ക് നൽകിയിട്ടുണ്ടോ. വഖാല ലഹും, അവൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടോ, തസറഫു ഫിൽ മുൽക്കി, നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ആധിപത്യത്തിൽ നിങ്ങൾ ക്രയവിക്രയം ചെയ്തു കൊള്ളുക. മൻഷിഅത്തും വംനഉ മൻഷിഅത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ നൽകിക്കൊള്ളുക, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ തടഞ്ഞുകൊള്ളുക. വഅഇസ്സു മൻഷിഅത്തും വഅദില്ലു മൻഷിഅത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുക, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നിന്ദ്യന്മാരാക്കുക എന്നെങ്ങാനും അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ. അതാണ് ആ ചോദ്യത്തിലടങ്ങിയ പൊരുൾ. അൽ അസീസ് എന്ന് പറഞ്ഞാൽ അൽ ഗാലിബു അൽ ഖാഹിറു അല്ലദി ലാ യുഗ്ലബു വലാ യുഖർ, എല്ലാത്തിനെയും അതിജയിക്കുന്നവൻ, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ, അതാണ് അതിൻ്റെ ഉദ്ദേശ്യം. അൽ വഹാബ് ഫഹുവല്ലദി യഹബു ലിമൻ യശാഉ വ യംനഉ ലിമൻ യശാഉ. വഹാബ് എന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നവൻ, താൻ ഉദ്ദേശിക്കുന്നവർക്ക് തടയുന്നവൻ. വ യൻസിഉൽ മുൽക മിമ്മൻ യശാഉ വഹുവല്ലദി യുഇസ്സു മൻ യശാഉ വ യുദില്ലു മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പ്രതാപം നൽകുന്നു, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു നിന്ദ്യത നൽകുന്നു. അതിനെല്ലാം അതിൻ്റെ ഒക്കെ ഉടമസ്ഥനായിട്ടുള്ളവനാകുന്നു അല്ലാഹു എന്നർത്ഥം. സൂറത്തുൽ അൻആമിലെ 126-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത്ത, ആർക്കാണ് റിസാലത്ത് നൽകേണ്ടതെന്ന് അല്ലാഹുവിന് നന്നായിട്ടറിയാം, എവിടെയാണ് അത് എത്തിക്കേണ്ടത്, എവിടെയാണ് നൽകേണ്ടതെന്ന് അല്ലാഹുവിന് കൃത്യമായിട്ടറിയാം. അല്ലാമ സഅദി റഹ്മഹുള്ള അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫയുഅതൂന മിൻഹ മൻ ഷാഉ വയംനഊന മിൻഹ മൻ ഷാഉ. അവരുടെ വാക്ക്, അവരോടുള്ള ചോദ്യം അവർക്കുദ്ദേശിക്കുന്നവർക്ക് നൽകാൻ പറ്റിയ രൂപത്തിൽ, അവർക്കുദ്ദേശിക്കുന്നവർക്ക് തടയാൻ പറ്റിയ രൂപത്തിൽ അവരുടെ അടുക്കലാണോ ഇതിൻ്റെയൊക്കെ ഖജനാവുകൾ എന്നാണ് ചോദ്യം. ഐ ഹാദാ ഫദ്ലുഹുല്ലാഹു തആല, വറഹ്മത്തുഹു വലൈസ ബിദാലിക ബി ഐദീഹിം. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ കാരുണ്യവുമാകുന്നു, അത് ആരുടെയും കൈകളിലല്ല എന്നതാണ് അതിന്റെ ഉദ്ദേശ്യം. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ അൽ അസീസ് അല്ലദി ലാ യുറാമു ജനാബുഹു അൽ വഹാബുല്ലദി യുഅതി മാ യുരീദു ലിമൻ യുരീദ്. എല്ലാത്തിനെയും മികച്ചു നിൽക്കുന്ന, എല്ലാ അർത്ഥത്തിലും പ്രതാപവാനായിട്ടുള്ളവൻ, അതേപോലെ തന്നെ ഏതും അള്ള ഉദ്ദേശിക്കുന്നതെന്തും നൽകാൻ കഴിവുള്ളവൻ, അവനാകുന്നു അൽ അസീസുൽ വഹാബ്. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഇസ്രായിലെ 101-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം, ഖുല്ലൗ ആതും തംലികൂന ഖസാഇന റഹ്മത റബ്ബി ഇദല്ല അംസക്തും ഖശ്യതൽ ഇൻഫാഖി വകാനൽ ഇൻസാനു ഖതൂറാ. ഖുൽ, നബിയെ പറയുക, ലൗ അൻതും, നിങ്ങളാണെങ്കിൽ, തംലികൂന ഖസാഇന റഹ്മത റബ്ബി, എന്റെ രക്ഷിതാവിന്റെ ഖജനാവുകളുടെ അത് അധീനമാക്കിയവൻ, എന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകൾ അധീനമാക്കിയവർ നിങ്ങളാണെങ്കിൽ, ഇതല്ല അംസക്തും, നിങ്ങളത് പിടിച്ചുവെക്കുമായിരുന്നു, ഖശ്യതൽ ഇൻഫാഖ്, ചെലവഴിക്കാനുള്ള പേടി കാരണത്താൽ. കാരണം വക്കാനൽ ഇൻസാനു, മനുഷ്യനാകുന്നു, ഖതൂറ, അങ്ങേയറ്റം ലുബ്ദ് കാണിക്കുന്നവനാകുന്നു. അല്ലാമ തബരി റഹ്മത്തുള്ള പറയുന്നു, യഖൂല തആല അം ഇൻദഹും ഇൻദ ഹാഉലാഇൽ മുശ്രിക്കീന അൽ മുൻകിരീന വഹിയല്ലാഹ് ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു വഹിയ നൽകിയതിനെ നിഷേധിക്കുന്ന, അതേപോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ, അവർ അവരുടെ അടുക്കലാണെന്നോണോ എന്നാണോ വാദിക്കുന്നത്? ഖസാഇൻ റഹ്മത റബ്ബിക്, നിന്റെ രക്ഷിതാവിന്റെ ഖജനാവുകൾ, കാരുണ്യത്തിന്റെ ഖജനാവുകൾ, യഅനി മഫാതിഹ റഹ്മത റബ്ബിക് യാ മുഹമ്മദ്, അതായത് രക്ഷിതാവിന്റെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ അവരുടെ കൈവശമാണോ? അൽ അസീസു ഫി സുൽത്താനിഹി അൽ വഹാബു ലിമൻ യഷാഉ മിൻ ഖൽഖിഹി, തന്റെ അധികാരത്തിൽ പ്രതാപവാനായിട്ടുള്ളവരും താൻ ഉദ്ദേശിക്കുന്ന തന്റെ സൃഷ്ടികൾക്ക് നൽകുന്നവനും, മാ യഷാഉ മിൻ മുൽക്കിൻ വ സുൽത്താനിൻ വ നുബുവത്തിൻ, അത് രാജാധിപത്യമാകാം, അധികാരമാകാം, പ്രവാചകത്വമാകാം, താൻ ഉദ്ദേശിക്കുന്നത് താൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നവൻ. എന്നിട്ട് ഫയം നഊക യാ മുഹമ്മദ് മാ മന്നല്ലാഹു ബിഹി അലൈക മിൽ കറാമത്തി വ ഫദ്ദലക ബിഹി മിൻ റിസാല, താങ്കൾക്ക് അള്ളാഹു നൽകിയ നുബുവത്തിന്റെ കാര്യത്തിൽ, റിസാലത്തിന്റെ കാര്യത്തിൽ അവർ താങ്കളെ ആ കാര്യത്തിൽ തടയുകയാണോ? അവരുടെ ഇഷ്ടാനുസരണമാണ് നൽകപ്പെടേണ്ടതെന്ന് അവർ വാദിക്കുകയാണോ എന്നാണ് ആ ചോദ്യത്തിന്റെ പൊരുൾ. ഇനി 10-ാമത്തെ വചനം, അംലഹും മുൽക്കു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫൽയർതഖൂ ഫിൽ അസ്ബാബ്. അംലഹും, അതോ അവർക്കുണ്ടോ അല്ലെങ്കിൽ അവർക്കാണോ, മുൽക്കു സമാവാത്തി, ആകാശങ്ങളുടെ ഭരണാധിപത്യം അല്ലെങ്കിൽ രാജത്വം, വൽ അർളി ഭൂമിയുടെയും, വമാ ബൈനഹുമാ അവയുടെ ഇടക്കുള്ളതിൻ്റെയും, ഫൽ യർത്തഖൂ എന്നാൽ അവർ കയറി ചെല്ലട്ടെ, ഫിൽ അസ്ബാബ് കാരണങ്ങളിൽ അല്ലെങ്കിൽ മാർഗങ്ങളിൽ, അഥവാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും ഭരണാധിപത്യം അവർക്ക് ഉണ്ടോ, എന്നാൽ അവർ അതിൻ്റെ മാർഗങ്ങളിൽ കയറി നോക്കട്ടെ. അപ്പോ അവരുടെ വാദം കേട്ടാൽ തോന്നിപ്പോകും ഇതിലൊക്കെ അവർക്ക് വലിയ അധികാരമുണ്ട്, അവർക്ക് വല്ല സ്ഥാനങ്ങളുമുണ്ട് എന്ന്. അതാണ് അള്ളാഹുവിന്റെ വാക്യം. ഇമാം ഇബ്നു കസീർ എന്ന് പറയുന്നു, ഇൻ കാനലഹും ദാലിക, അങ്ങനെ വല്ലതും അവർക്കുണ്ടായിരുന്നെങ്കിൽ, ഫൽ യസ്അദു ഫിൽ അസ്ബാബ്, അവർ കാര്യങ്ങളിൽ അവർ ഒന്ന് കയറി നോക്കട്ടെ. ഖാല ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വ സഈദ് ഇബ്നു ജുബൈർ വ ഖതാദ വ ഗൈറുഹും യഅനി തുറുഖ സമാ, ആകാശമാർഗങ്ങളിലേക്ക്, ആ മാർഗങ്ങളിൽ അവർ ഒന്ന് കയറി നോക്കട്ടെ, ആകാശത്തെ വഴികളിലേക്ക്. വഖാല ദുഹാക് ഫൽ യസ്അദു ഇല സമാഇ സാബിഅ, ഏഴ് ആകാശത്തിലേക്ക് അവരൊന്ന് കയറിപ്പോകട്ടെ. അല്ലാമ തൊബിരി റഹ്മത്ത് പറയുന്നു, യഖൂലു തആല ദിക്റുഹു അം ലിഹാഉലാഇൽ മുശ്രിക്കീന അല്ലദീനഹും ഫീ ഇസ്സതിൻ വശിഖാഖ്, പ്രതാപത്തിലും മാത്സര്യത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഈ ബഹുദൈവ വിശ്വാസികൾ, അവർക്കാണോ മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം, വമാ ബൈനഹുമാ അവക്കിടയിലുള്ളതിന്റെയും, ഫഇന്നഹു ലാ യുആസി യുആസുനി വലാ യുഷാഖുനി മൻ കാന ഫീ മുൽക്കിൻ വസുൽത്താനിൻ. എന്നാൽ അങ്ങനെയുള്ളവർ അവർ ഞാനുമായിട്ട് തർക്കത്തിലേർപ്പെടുകയില്ല. ഫഇന്നഹു ലാ യുആസുനി വയുഷാഖുനി മൻ കാന ഫീ മുൽക്കിൻ വസുൽത്താനിൻ, ഈ അധികാരത്തിലും അതേപോലെ തന്നെ കഴിവിലുമൊക്കെ പദവിയുള്ളവർ അവർക്കാണല്ലോ അങ്ങനെ തർക്കിക്കാൻ സാധിക്കുക എന്നർത്ഥം. അല്ലാഹു പറയുന്നു, ഫൽ യർതഖൂ ഫിൽ അസ്ബാബ് യഖൂലു വ ഇൻ കാന ലഹും മുൽക്കു സമാവാത്തി വൽ അർളി വമാ ബൈനഹുമാ, അവർക്ക് ആകാശങ്ങളുടെയും ഭൂമിയുടെയും, അവർക്ക് ആകാശങ്ങളിലും ഭൂമിയിലും ആധിപത്യമുണ്ടായിരുന്നെങ്കിൽ, രാജ്യത്വമുണ്ടായിരുന്നെങ്കിൽ, ഫൽ യസ്അദു അവർ കയറിപ്പോകട്ടെ, ഫി അബ്വാബിസ്സമാഇ ആകാശത്തിന്റെ കവാടങ്ങളിൽ, വതുറുഖിഹാ അതിന്റെ മാർഗങ്ങളിൽ, ഫഇൻ കാന ലഹു മുൽക്കു ഷൈഇൻ ലം യതഅസ്ര അലൈഹി അൽ ഇശ്റാഫു അലൈഹി വതഫഖുദുഹു വതഅഹ്ദുഹു, അങ്ങനെ വല്ല കഴിവും വല്ല അധികാരവും അവർക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രയാസവും കൂടാതെ അവർക്ക് കയറിപ്പോകാമായിരുന്നു. പക്ഷേ അവർക്കതിൽ സാധ്യമല്ല, അവർക്കതിൽ അധികാരമില്ല എന്നതാണ് അള്ളാഹു അവിടെ സ്ഥാപിക്കുന്ന കാര്യം. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ലിയകൂനൂന ഖാ യകൂനൂന ബിഹൈസു യകൂനൂന ഖാദിരീന അലാ മാ യുരീദൂന, അവർക്ക് അവർ ഉദ്ദേശിക്കും പ്രകാരം പ്രവർത്തിക്കാമായിരുന്നു അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ. ഫൽ യർതഖൂ ഫി അസ്ബാബി അൽ മൂസിലത്തി ലഹും ഇല സമാഇ, ആകാശത്തിലേക്ക് എത്താൻ പറ്റിയ വഴികളിൽ അവർക്ക് പ്രവേശിക്കാമായിരുന്നു. ഫൽ യഖ്തഉ അർറഹ്മ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പ്രവാചകന് നൽകിയ ആ കാരുണ്യം അവർക്ക് വിച്ഛേദിക്കാമായിരുന്നു. ഫകൈഫ യതകല്ലമൂന വഹും അഅജസു ഖൽഖില്ലാ വഅദ്അഫുഹും ബിമാ തകല്ലമൂ ബിഹി, പക്ഷേ എങ്ങനെയാണ് അവർക്ക് സാധിക്കുക? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുർബലന്മാരാകുന്നു അവർ, അശക്തരാകുന്നു അവർ. അം ഖസ്ദുഹും അത്തഹസ്സുബു വത്തജന്നുദു വത്തആബുനു അലാ ബസ്വരിൽ ബാത്തിലി വഖദ്ലാനിൽ ഹഖി, അവരീ വാദങ്ങളൊക്കെ പറയുന്നത് അവരുടെ കക്ഷി മാത്സര്യം കൊണ്ടും അതേപോലെ തന്നെ ധിക്കാരം കൊണ്ടും സത്യത്തിന് എതിർ നിൽക്കുന്നത് കൊണ്ടും മാത്രമാകുന്നു. വഹുവൽ വാത്തിഉ فإن هذا المقصود لا يتم لهم بل سعيهم خائب وجندهم مهزوم, അവരുടെ പരിശ്രമങ്ങൾ വിഫലമാണ്, അവരുടെ സൈന്യങ്ങളെല്ലാം തകർക്കപ്പെട്ടവരാകുന്നു, അവർക്കത് സാധ്യമല്ല എന്നർത്ഥം. ഇബ്നു ആഷൂർ അഹ്മദ് പറയുന്നു, ഇൻ കാന ലഹും മുൽക്കു സമാവാത്തി വൽ അർളി, അവർക്ക് ആകാശഭൂമികളിൽ ആധിപത്യമുണ്ടായിരുന്നെങ്കിൽ, വമാ ബൈനഹുമ അവക്കിടയിലുള്ളതിന്റെ കാര്യത്തിലും, ഫകാന ലഹും ഷൈഉൻ മിൻ ദാലിക്, അങ്ങനെ വല്ലതുമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഫൽ യസ്അദു ഇനിസ്തതാഉ ഫി അസ്ബാബി സമാവാത്തി, അവരൊന്ന് ആകാശങ്ങളിലേക്ക് കയറിപ്പോകട്ടെ, ലിയുഖ്ബിറു ഹഖായിഖൽ അഷ്യാ, കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ അവർ പറയാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടി. പക്ഷെ അവർക്കതിന് സാധ്യമല്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഒരു വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ അശക്തിയും അവരുടെ ദുർബലതയും അള്ളാഹു വ്യക്തമാക്കുകയാണ്. അതല്ല, ലഹും അവർക്കുണ്ടോ മുൽ

ഇന്ദുമ്മ, എന്തോ ഒരു സൈന്യം, ഒരു പട്ടാളം ആകുന്നു. ഹുനാലിക്ക, അവിടെ. മഹ്സൂമുൻ, പരാജയപ്പെടുത്തപ്പെടുന്ന. മിനൽ അഹ്സാബ്, മിത്രകക്ഷികളിൽപ്പെട്ട, അതായത് മിത്രകക്ഷികളിൽപ്പെട്ട പരാജയപ്പെട്ടു പോകുന്ന എന്തോ തുച്ഛമായ ഒരു സൈന്യമത്രേ അവിടെയുള്ളത്. അപ്പോ അവരുടെ ആ സൈന്യത്തിന്റെ, അവരുടെ ആ ബലഹീനതയും ദുർബലതയും അള്ളാഹു വ്യക്തമാക്കുകയാണ് ഈ വചനത്തിൽ ചെയ്യുന്നത്. ജുന്തുമ്മ, എന്തോ ഒരു സൈന്യം, ഹുനാലിക്ക, അവിടെ ഉള്ള. മഹ്സൂമുൻ, പരാജയപ്പെടുത്തപ്പെടുന്ന. മിനൽ അഹ്സാബ്, സഖ്യകക്ഷികളിൽപ്പെട്ട അല്ലെങ്കിൽ മിത്രകക്ഷികളിൽപ്പെട്ട. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹാഉലാഇൽ ജുന്ദു അൽ മുകദ്ദിബൂന അല്ലദീന ഫീ ഇസ്സത്തിൻ വശിഖാഖിൻ, പ്രതാപത്തിലും മത്സരത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഈ സൈന്യം, ഈ വ്യാജവാദികൾ. സയുഹ്സമൂന വയുഗ്ലബൂന, അവർ തകർക്കപ്പെടും, അവർ പരാജയപ്പെടുത്തപ്പെടും. വയുഖ്ബതൂന കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ അപമാനിക്കപ്പെട്ടതുപോലെ ഇവരും അപമാനിക്കപ്പെടും. മിൻ അഹ്സാബിൽ മുകദ്ദിബീന വഹാദിഹി കഖൗലിഹി, ഇത് അള്ളാഹുവിന്റെ മറ്റൊരു വചനം പോലെ തന്നെയാകുന്നു. സൂറത്തുൽ ഖമറിൽ കാണാം. അം യഖൂലൂന നഹ്നു ജമീഉം മുതസിർ, അതല്ല അവർ പറയുന്നുവോ, ഞങ്ങൾ സംഘടിതരും സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ളവരുമാണെന്ന്. സയുഹ്സമൂനൽ ജംഉ വയുവല്ലൂന ദുബുർ, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, എന്നാൽ വഴിയെ ആ സംഘം തോൽപ്പിക്കപ്പെടുന്നവരാണ്, അവർ പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അവരുടെ അങ്ങേയറ്റത്തെ ദുർബലതയാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് പറയുന്നു, ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ, എന്നാൽ അന്ത്യസമയമാകുന്നു അവരുടെ വാഗ്ദത്ത സമയം. അന്ത്യസമയമാകട്ടെ ഏറെ ആപൽകരവും അതേപോലെ തന്നെ ഏറ്റവും കൈപ്പേറിയതുമാകുന്നു. അതാണ് സൂറത്തുൽ ഖമറിൽ അള്ളാഹു വ്യക്തമാക്കിയത്. റാസി റഹ്മഹുള്ള പറയുന്നു, അന്ന ഖൗമ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുന്ദും മിനൽ അഹ്സാബ്, പ്രവാചകന്റെ ആ സമൂഹം, അന്നത്തെ ആളുകൾ, അവര് കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയാകുന്നു, ഒരു സൈന്യമാകുന്നു. ഐ മിൻ ജിൻസിൽ അഹ്സാബി അൽ മുതഖദ്ദിമീന ഫലമ്മാ ദക്കറ അന്നഹു ആമല അഹ്സാബ അൽ മുതഖദ്ദിമീന ബിൽ ഇഹ്ലാക്കി കാന ദാലിക തഖ്വീഫൻ ശദീദൻ ലിഖൗമി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പൂർവ്വ സമൂഹങ്ങളെ, ഇതുപോലെയുള്ള ജനങ്ങളെ നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ ആളുകളും നശിപ്പിക്കപ്പെടുന്നൊരു കൗമാകുന്നു, ഒരു സമൂഹമാകുന്നു എന്ന ഒരു താക്കീദാകുന്നു അള്ളാഹുവിന്റെ ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ജുന്ദും മാ ഹുനാലിക മഹ്സൂമും മിനൽ അഹ്സാബ്. സ്വാലി ഹുസൈം റഹ്മാൻ പറയുന്നു, ഫി ഹാദിഹിൽ ആയ തസ്ലിയത്തുൻ ലിർറസൂലി അലൈഹിസ്സലാത്തു വസ്സലാം, ഈ വചനത്തിൽ പ്രവാചകനെ ആശ്വസിപ്പിക്കലാകുന്നു. വതഹ്ദീദുൻ, ഇതൊരു താക്കീദാകുന്നു. ലിൽ മുകദ്ദിബീന, കളവാക്കുന്നവർക്ക്. ലിൽ മുകദ്ദിബീന ലഹു, പ്രവാചകനെ നിഷേധിക്കുന്നവർക്ക്. അൻ യുസീബഹും മിസ്ലമാ അസ്വാബ മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർക്ക് ബാധിച്ചതുപോലെയുള്ള ശിക്ഷയാണ് ഇവരെയും കാത്തിരിക്കുന്നത് എന്ന ഒരു മുന്നറിയിപ്പാകുന്നു, ഒരു താക്കീദാകുന്നു ഈ വചനത്തിൽ അവിശ്വാസികൾക്കുള്ളത് എന്നാണ് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. തുടർന്ന് 12-ാമത്തെ വചനം, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദു വഫിർഔനു ദുൽ ഔതാദ്, കദ്ദബത്, വ്യാജമാക്കി. ഖബ്ലഹും, ഇവരുടെ മുമ്പ്. ഖൗമു നൂഹിൻ, നൂഹിന്റെ ജനത. വആദുൻ, ആദ് സമൂഹവും. വഫിർഔനു, ഫിർഔനും. ദുൽ ഔതാദ്, ആണികളുള്ള ആളായ അല്ലെങ്കിൽ കുട്ടികളുള്ള ആളായ. നൂഹിന്റെ ജനതയും ആദു ഗോത്രവും ആണികളുടെ ആളായ ഫിർഔനും ഇവരുടെ മുമ്പ് വ്യാജമാക്കുകയുണ്ടായി. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. ഇബ്നു കസീർ പറയുന്നു,
يقول تعالى مخبرا عن

0: ഹാഉലാഇൽ ഖുറൂനിൽ മാദിയ, അല്ലാഹു മുൻകഴിഞ്ഞ ഈ സമുദായത്തെക്കുറിച്ച് പറയുന്നു. വമാ ഹല്ല ബിഹിം മിനൽ അദാബി വൻ നികാലി വൻ നിഖാമ നിഖ്മാതി ഫീ മുഖാലഫത്തി റുസുൽ, പ്രവാചകന്മാരെ ധിക്കരിച്ചത് കാരണം അവർക്കുണ്ടായ ശിക്ഷയെക്കുറിച്ച്, അവർക്കുണ്ടായ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു പറയുന്നു. വത്തക്കിദീബിൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം, അംബിയാക്കന്മാരെ അള്ളാഹു നിയോഗിച്ചയച്ച അംബിയാക്കന്മാരെ നിഷേധിച്ചത് കാരണം അവർക്കുണ്ടായ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുന്നു. ഇനി ഫിറാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദുൽ ഔതാദ് എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. ആ വചനം, ആ ഭാഗം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, ലിൽ മുഫസ്സിരീന ഫിൽ ഔതാദി അഖ്വാലുൻ കസീറ പല അഭിപ്രായങ്ങളും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അൽ വത്തുദു കിനായത്തുൻ അൻ തസ്ബീത്തിൽ മുൽക്കി, ആധിപത്യം ഉറപ്പിച്ചു നിർത്താനാവശ്യമായ ദണ്ഡ് എന്നാണ് ഒരു വ്യാഖ്യാനം. വമിൻഹ അൽ ഔതാദു, അത് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഔതാദ് എന്നത് ആണികൾ എന്നത്. കാന ഇദാ അറാദ അൻ യുഅദ്ദിബ വാഹിദൻ, ഒരാളെ ശിക്ഷിക്കാൻ ഫിർഔൻ ഉദ്ദേശിച്ചാൽ, യദുഖുലഹു അർബഅത്തു ഔതാദിൻ വയർബുത്തു യദൈഹി വറിജ്ലൈഹി ഫീഹാ വയുഅദ്ദിബുഹു, രണ്ട് കൈകളും രണ്ട് കാലുകളും ബന്ധിക്കാനാവശ്യമായ ഒരു തൂണ് അവൻ സ്ഥാപിക്കുമായിരുന്നു. എന്നിട്ട് നാല് തൂണുകൾ സ്ഥാപിക്കുമായിരുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. വമിൻഹ അന്നൽ മുറാദബിൽ ഔതാദ് അൽ അഹ്റാമാത്, മറ്റൊന്ന് പിരമിഡുകളെക്കുറിച്ച്, അന്നുണ്ടായിരുന്ന പിരമിഡുകളെക്കുറിച്ചാണെന്നും അഭിപ്രായപ്പെടുന്നു. അതാണ് ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുൽ ഔതാദ് എന്ന പദത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാര്യം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫജറിൽ ദീർഘമായി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ വചനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.

0: നാം ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. ഹാഫിദ് മുഹമ്മദ് അൽബറാഖിൻ്റെ മനോഹരമായ പാരായണത്തിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖിയാമയാണ് നാം കേട്ടത്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മൂന്നാം അധ്യായം ആലു ഇമ്രാന്റെ 55 മുതൽ അവസാന വചനം വരെയും മൂന്നാം അധ്യായം ആലു ഇമ്രാൻ 55 മുതൽ 180 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ.
1: أعوذ بالله من الشيطان الرجيم.

0: الْأَرْضِ وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് ആലു ഇമ്രാൻ 55 വചനം മുതൽ 180 വചനം വരെയാണ്. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ്.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: Peace Quran Radio Kids Time. ചെറുപ്രായത്തിൽ തന്നെ ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഇകളുടെ മധുരതരമായ ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ജുസ് 26 പാരായണം ചെയ്യുന്നു ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, പാരായണം ചെയ്തത് ഷെയ്ഖ് സലാഹ് അൽ ഹഷീം, വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ ജുസ്.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിൻ്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: أعوذ بالله من الشيطان

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 30 സൂറ റോം 20 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൗലാൻ കുർത്തിശി.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 461-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ജസാക്കും അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 461-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്തതായി നാം പ്രവേശിക്കുന്നത് ഹിഫ്ളുൽ ഖുറാനിന്റെ ക്ലാസ്സിലേക്കാണ്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 13-ാമത്തെ വചനമാണ് ഹാഫിൽ ജാഫർ സലഫി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 12 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. 13-ാമത്തെ ആയത്ത് ഇൻഷാ അള്ളാഹ് അതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് മനഃപ്പാഠമാക്കാം, അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان الرجيم وإذ قالت طائفة منهم يا أهل يثرب لا مقام لكم فارجعوا

وَإِذْ قَالَتْ طَائِفَةٌ وَإِذْ قَالَتْ طَائِفَةٌ وَإِذْ قَالَتْ طَائِفَةٌ قَالَتْ طَ എന്നാണ് അതിലെ ഖാലത്ത് എന്നതിലെ തായിനെ അടുത്ത ത്വായിലേക്ക് ചേർത്ത് വായിക്കണം. അപ്പോൾ തായിൻ്റെ ഉച്ചാരണം കളയപ്പെടും. ഖാലത്ത ഖാലത്ത ത്വായിന് ശബ്ദ കൊടുക്കാം. ഖാലത്ത് എന്നതിലെ തായ് കളഞ്ഞ് അതിനെ ത്വായിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ തായിൻ്റെ ഉച്ചാരണം അവിടെ ഉണ്ടാവില്ല. വഇദ് ഖാലത്ത് طائفتم وإذ قالت طائفتم منهم وإذ قالت طائفتم منهم

0: وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ
1: അവിടെ തൽക്കാലം അതുവരെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നബി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. യാന് സുക്കൂൻ നൽകി നബിയ എന്നാണ്. നബിയ ശബ്ദ കൊടുത്തിട്ടാണ് ബാക്കി ഓതേണ്ടത്. അവിടെ വഖഫ് ചെയ്യായതുകൊണ്ടാണ് നബി എന്ന് പറഞ്ഞ് നിർത്തിയത്.
0: വയസ്തഅദിനു ഫരീഖും മിൻഹുമുൻ നബി وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ

0: ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ ആയത്തിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 13-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: نور على مر الزمان تألقا وأضاء للدنيا طريقا.
5: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക, നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപ്പദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ലോകപ്രശസ്ത ഖുർആൻ ഖാരിഉകളുടെ ശ്രവണ സുന്ദരമായ പാരായണം പൂർണ്ണമായും കേൾക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തെൻസീലിൽ സൂറത്ത് നഹൽ പൂർണ്ണമായും സൂറത്തുൽ ഇസ്രായിലെ 10 വരെയുള്ള വചനങ്ങളുമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരിഉ വദീഉ അൽ യമാനി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
1: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ്

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത് അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന് വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ. അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാൽ, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ. അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം. ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ ഗോ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യും.

പറയുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖഹ് റിസ്ഖഹ് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു ബല്ലജ്ജു എന്നല്ല, ബല്ലജ്ജു ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഉതുവ്വിൻ തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വിൻ വനുഫൂർ എന്നാണ് പറയേണ്ടത്. ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى. أَفَمَن يَمْشِي سُكُونُ النُّونِ شَيْشَم يَا وَنَال إِدْغَام نَاقِص. أَفَمَن يَمْشِي إِرُبَتِ അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുകിബൻ അല വജ്ഹിഹി, മുകിബൻ അല തൻവീനു ശേഷം അയൻ, മുകിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുകിബന്നല എന്നല്ല, മുകിബൻ അല. അല വജിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്, സുലത്തു തൊവീല. അപ്പോൾ വജിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം, സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 96 മുതൽ 100 കൂടിയ വചനങ്ങൾ പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: رحيما.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസയിലെ 96 മുതൽ 100 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, tuned to reality.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ബഹുമാന്യനായ നിഷാദ് സലഫി.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. تنزيل العزيز الرحيم.

വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം, സൂറ യാസീനിലെ 5 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഓതിയത്. ഇതിൻ്റെ അർത്ഥവും ആശയവും പരിശോധിക്കുന്നതിനു മുമ്പ് അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പാരായണ നിയമങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഒരുപക്ഷെ പാരായണത്തിൻ്റെ സ്വരമാധുരിയിലും ഈണത്തിലും ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും പാരായണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ നമ്മൾ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും വേണം പാരായണം ചെയ്യാൻ. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമൊക്കെ പാരായണ മര്യാദകളും പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗങ്ങളും പ്രവാചകൻ്റെ ഹദീസുകളിൽ ഒക്കെ വളരെ കൃത്യമായി പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ 5 ആയത്തുകൾ ഓതുമ്പോൾ 1-ാമത്തെ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം തൻസീലൽ അസീസി റഹീം. തൻസീല, തൻ തൻസീല എന്ന് സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കി അല്ല ഓതേണ്ടത്. സായിന് മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. തൻസീലൽ അസീസി റഹീം. അതേ നിയമമാണ് ലിതുൻദിറ എന്ന് പറയുന്നിടത്തും. ആ സുക്കൂനുള്ള നൂനിനെയും ദാലിനു മുമ്പ് വന്നതുകൊണ്ട് മണിച്ച് അവ്യക്തമാക്കി ഓതണം. എന്നാൽ കൗമൻ എന്ന് പറയുന്നിടത്ത് കൗമൻ എന്ന ആ തൻവീൻ, എന്ന് ഉച്ചരിക്കുന്ന തൻവീൻ, അതിനുശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ലിതുൻദിറ കൗമമ്മ, ലിതുൻദിറ കൗമമ്മ, കൗമമ്മ ഉൻദിറ. അവിടെ ആ മീമിന് മദ്ദുണ്ട്. നമ്മൾ ഖുർആനിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും മീമിന് മദ്ദുണ്ട്. ആ മദ്ദ് മുംഫസിലാണ്. അത് നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ ചെയ്യാം. മദ്ദ് മുംഫസിലിന് വേണമെങ്കിൽ മദ്ദ് ജായിസ് എന്നുകൂടെ പറയാറുണ്ട്. പിന്നെ അവിടെ നീട്ടാതെ കൂടുതൽ സാധാരണ ഒരു മദ്ദ് തൊബഈയായിട്ട്, സാധാരണ ഒരു നീട്ടൽ മാത്രം നീട്ടി ഓതുന്നത് കൊണ്ടും വിരോധമില്ല. തുന്തിറ എന്ന് പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഉന്തിറ എന്ന അടുത്ത വാക്കും പാരായണം ചെയ്യേണ്ടത്. ആ സുക്കൂനുള്ള നൂനിനെയും അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതുക. ഒന്ന് ശ്രദ്ധിക്കുക.

അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം ആബാഉഹും എന്ന് പറയുന്നിടത്തൊരു മദ്ദുണ്ട്. അത് ഒരേ കലിമത്തിൽ തന്നെ മദ്ദിൻ്റെ അക്ഷരമായ ബാ കഴിഞ്ഞിട്ടുള്ള അലിഫും ബാ എന്ന് നീട്ടുന്ന അലിഫും അതിനുശേഷം ഹംസയും വന്നതുകൊണ്ട് അവിടെ നീട്ടി ആണ് ഓതേണ്ടത്. ആബാഉഹും ഫഹും ഗാഫിലൂൻ. അടുത്ത ആയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ അലാ അക്സരിഹിം എന്ന് പറയുന്നിടത്ത് ഒരു മദ്ദുണ്ട്. അത് മദ്ദ് മുംഫസിലാണ്. നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ, സാധാരണ ഒരു നീട്ടൽ അത് അങ്ങനെ ഓതുകയോ, അല്ലെങ്കിൽ കൂടുതൽ ഒരു ദീർഘിപ്പിച്ച് പാരായണം ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇന്ന ജഅൽനാ ഫീ അഅനാഖിഹിം. അവിടെ ഈ മദ്ദ് മുംഫസിലാണ്. മദ്ദ് തബീഇയായി സാധാരണ ഒരു നീട്ടൽ നീട്ടി ഓതുകയോ കൂടുതൽ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അഗ്ലാലം ഫഹിയ എന്ന് പറയുന്നിടത്ത് ആ തൻവീനിനെ, അഗ്ലാലൻ എന്നതിലെ തൻവീനിനെ അവ്യക്തമാക്കി മണിച്ചു കൊണ്ടോതണം. ഫ ഇനു മുമ്പ് വന്നതുകൊണ്ട് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫഹും എന്നതിലെ മീമിനെയാണ്. ആ മീം തൊട്ടടുത്ത മീമിനെ, മീമിലേക്ക് സുക്കൂനുള്ള മീമിനെ, അതിനുശേഷം ഒരു മീമ് വന്നാൽ അതിലേക്ക് ലയിപ്പിച്ചു കൊണ്ടുപോകണം എന്നതാണ് നിയമം. ഇത് ആമ ചെയ്തു കൊണ്ടുപോകണം. ഫഹും മുഖമഹൂൻ. വജഅൽനാ മിൻ ബൈനി. അവിടെ മിൻ എന്നതിലെ എന്ന് വ്യക്തമാക്കി ഓതുന്നത് അല്ല ശരിയായ രീതി. മറിച്ച് ആ സുക്കൂനുള്ള നൂനിനെ അതിനുശേഷം ബാ വന്നതുകൊണ്ട് മീമാക്കി മറിച്ചു കൊണ്ടുപോകണം, മീമാക്കി മാറ്റി ഓതണം. വജഅൽ

സദ്ദൻ വാമിൻ ഖൽഫിഹിം, സദ്ദൻ എന്നുള്ളതിലെ തൻവീനിനെ വാവിൽ ലയിപ്പിച്ചുകൊണ്ടും മിൻ എന്നതിലുള്ള സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കിയുമാണ് പാരായണം ചെയ്യേണ്ടത്. ഇതാണ് പ്രധാനമായും ഈ ആയത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അതിലെ തജ്വീദ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട്. എപ്പോഴും നമ്മൾ നല്ല ഒരു ഖാരിഇന്റെ ഖുർആൻ ഖിറാഅത്ത് ശ്രദ്ധിക്കുകയും അതിൻ്റെ കൂടെ ഓതി പരിശീലിക്കുകയും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ധാരാളം അവസരങ്ങൾ നമുക്ക് മുന്നിൽ അതിനുണ്ട്. ധാരാളം ഖാരിഇകളുടെ ലോകത്തെമ്പാടുമുള്ള വ്യത്യസ്ത ഖാരിഇകളുടെ നല്ല ഖിറാഅത്ത് സുലഭമായി നമുക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും നല്ല പാരായണം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയും വേണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ഇതിൻ്റെ ആശയങ്ങളിലേക്ക്, അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ, കഴിഞ്ഞ നാലായത്തുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നമ്മോട് സംസാരിച്ചത്. ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു, തൻസീലൽ അസീസി റഹീം. തൻസീൽ എന്ന വാക്കിൻ്റെ അർത്ഥം നസ്സല എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു, ഇറക്കി, വർഷിപ്പിച്ചു എന്നൊക്കെയാണ്. തൻസീൽ, അവതരണം. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം അൽ അസീസ്, ആരാണതിൻ്റെയാൾ? പ്രതാപശാലിയാണ്. അർ റഹീം, കാരുണ്യവാനുമാണ്. കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവനാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അഥവാ വിശുദ്ധ ഖുർആൻ ആരുടെ ഗ്രന്ഥം? ആരിൽ നിന്നത് അവതരിക്കപ്പെട്ടു? ആരാണതിൻ്റെ രചയിതാവ്? ആരുടെ വാചകങ്ങളാണത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. പ്രതാപശാലിയും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവാണ് അതിനെ അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതകൾ ചർച്ച ചെയ്യുന്നിടത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണിത്. അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഈ ഗ്രന്ഥത്തിൻ്റെ അവതരണം പ്രതാപശാലിയും യുക്തിജ്ഞനുമായ അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് അള്ളാഹു സൂറത്തു സജദയിൽ പഠിപ്പിച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാകുന്നു നാം അതിനെ അവതരിപ്പിച്ചത്. അള്ളാഹു അവതരിപ്പിച്ചത് ആണ് ഖുർആൻ എന്ന് പല സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ അവർ ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നല്ലായിരുന്നുവെങ്കിൽ, ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ അവർ ധാരാളം ഭിന്നതകൾ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് അവതരിച്ചു എന്ന് പറയുന്നത് അങ്ങനെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരേ ഒരു വേദഗ്രന്ഥം എന്ന നിലക്ക് ഈ ആയത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. അപ്പോൾ ഖുർആനിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിലുള്ളത്. അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന എന്താണ് നോക്കൂ. എന്തിനു വേണ്ടി അല്ലാഹു അവതരിപ്പിച്ചു? ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു. കാരുണ്യവാനും പ്രതാപശാലിയുമായ അല്ലാഹുവാണ് ഖുർആനിനെ അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടി? അതിൻ്റെ ലക്ഷ്യമാണ് അല്ലാഹു അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്, ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും. ലിതുൻദിറ, അൻദറ, യുൻദിറു, ഇൻദാർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുക, താക്കീതു ചെയ്യുക. ലിതുൻദിറ, നബിയെ താങ്കൾ മുന്നറിയിപ്പ് നൽകാനാണ്. ആർക്ക് മുന്നറിയിപ്പ് നൽകാൻ? ഖൗമൻ, ഒരു ജനതയ്ക്ക്, ഒരു സമൂഹത്തിന്. എന്താണ് ആ സമൂഹത്തിൻ്റെ പ്രത്യേകത? മാ ഉൻദിറ, അവർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. അപ്പം മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തിന് താക്കീതു ചെയ്യുവാൻ, മുന്നറിയിപ്പ് നൽകാനാണ് കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവൻ ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. മാ ഉന്ദിറ ആബാഉഹും, ആ സമൂഹത്തിലെ അവരുടെ പിതാക്കന്മാർ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയിലേക്ക് മുന്നറിയിപ്പുകാരനായി കടന്നു ചെല്ലുന്നു. എന്നാൽ അവരുടെ മുൻഗാമികളായിട്ടുള്ള ആബാ എന്ന വാക്ക് അബുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അബ് എന്ന് പറഞ്ഞാൽ പിതാവ്, ആബാ പിതാക്കന്മാർ. അപ്പോൾ അവരുടെ പൂർവ്വ പിതാക്കന്മാർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി പരമകാരുണ്യകനും പ്രതാപശാലിയുമായ അവൻ അള്ളാഹു അവൻ ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഫഹും ഗാഫിലൂൻ, അതുകൊണ്ട് തന്നെ അവർ അശ്രദ്ധയിലാകുന്നു. ആ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് എന്തിനു വേണ്ടി എന്നാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്. ലിതുന്ദിറ ഖൗമമ്മ ഉന്ദിറ ആബാഉഹും, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു. ഫഹും, ആയതിനാൽ അവർ ഗാഫിലൂൻ, അശ്രദ്ധയിലാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകിയതും തീർത്തും അശ്രദ്ധരായ ഒരു സമൂഹത്തിലേക്കാണ്. അഥവാ പരലോക ജീവിതത്തെ സംബന്ധിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ച് എല്ലാം അശ്രദ്ധരായി വഴികേടിലായി കിടക്കുന്ന ഒരു ജനത. സൂറത്ത് ജുമുഅയിലെ ആയത്ത് നമുക്കറിയാം, ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. ആ വഴികേടിലായിരുന്ന നിരക്ഷര ജനതയിലേക്ക് അള്ളാഹു അവരിൽ നിന്നൊരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകൻ അവർക്ക് വേദഗ്രന്ഥം പാരായണം ചെയ്തു കൊടുത്തു, എന്നിട്ട് അവരെ സംസ്കരിച്ചെടുത്തു എന്ന് സൂറ ജുമുഅയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരായത്ത് നോക്കുക, എന്താണ് അതിൻ്റെ ആശയം. ലഖദ്, ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, നിശ്ചയമായും. ഹഖ, യാഥാർത്ഥ്യമായി, സത്യസന്ധമായിരിക്കുന്നു. അൽ ഖൗൽ, വചനം, വാചകം. അല അക്സരിഹിം, അവരിൽ ഭൂരിഭാഗം ആളുകളുടെയും മേൽ വചനം സത്യമായിരിക്കുന്നു. എന്താണ് വചനം സത്യമായിരിക്കുന്നത്? അവരുടെ ശിക്ഷയുടെ വാചകം സത്യമായിരിക്കുകയാണ്. ഫഹും ലാ യുഅ്മിനൂൻ, ആയതിനാൽ അവർ വിശ്വസിക്കുകയില്ല. അവർ ശിക്ഷിക്കപ്പെടും എന്ന വാചകം അവരുടെ മേൽ സത്യമായിരിക്കുന്നു, യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിനി വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രവാചകൻ അഭിമുഖീകരിക്കുന്ന, പ്രവാചകൻ ജീവിക്കുന്ന, പ്രവാചകന്റെ സംബോധിത സമൂഹത്തെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നത്. അവരിൽ വലിയൊരു വിഭാഗം ആളുകളുടെയും മേൽ ശിക്ഷയുടെ വാചകം ഉറപ്പായിട്ടുണ്ട്. ഇനി അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ആ ഏഴാമത്തെ ആയത്തിൻ്റെ ആശയം. എട്ടാമത്തെ ആയത്ത് ശ്രദ്ധിക്കൂ, അള്ളാഹു എന്താ പഠിപ്പിക്കുന്നത്? ഇന്നാ ജഅൽന, തീർച്ചയായും നാം. ഇന്ന എന്ന വാക്കിൻ്റെ അർത്ഥം മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ, അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ. അള്ളാഹു സ്വയം ബഹുമാനിച്ചുകൊണ്ട് പൂജക ബഹുവചനമായി പറയുന്നു, തീർച്ചയായും നാം. ജഅൽന, ആക്കിയിരിക്കുന്നു. ഫി അഅനാഖിഹിം, അഅനാഖ് എന്ന് പറഞ്ഞാൽ കഴുത്തുകൾ എന്നാണ്. ഉനഖ് എന്നാണ് അതിൻ്റെ ഏകവചനം. ഉനഖിൻ്റെ ജംഅ് ആണ്, ബഹുവചനമാണ് അഅനാഖ്. അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു. അഗ്ലാലൻ, ചങ്ങലകൾ, അവരുടെ കഴുത്തുകളിൽ ചില ചങ്ങലകളുണ്ട്. ഫഹിയ ഇലൽ അദ്ഖാനി, ആ ചങ്ങലകൾ ഇലൽ അദ്ഖാൻ, അവരുടെ താടിയെല്ലുകൾ വരെയുണ്ട്. കഴുത്തിൽ അള്ളാഹു കെട്ടിയിട്ടിട്ടുള്ള ചങ്ങലകൾ അവരുടെ താടിയെല്ലുകൾ വരെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഫഹും മുഖമഹൂൻ, താടിയെല്ല് വരെ ചങ്ങലകളിൽ ബന്ധനസ്ഥനായ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് തല താഴ്ത്താൻ കഴിയില്ല. ഫഹും മുഖമഹൂൻ, അതുകൊണ്ട് തന്നെ അവർ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. സത്യത്തെ അറിയാൻ, സത്യത്തിലേക്കൊന്ന് നോക്കാൻ, ഹിദായത്തിനെ ഒന്ന് കാണാൻ കഴിയാത്ത വിധം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവർക്കുള്ളത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തും അതേ ആശയം തന്നെയാണ്. വജഅൽനാ, നാം ആക്കിയിരിക്കുന്നു. മിം ബൈനി ഐദീഹിം, ബൈന യദൈഹ് എന്നതൊരു പ്രയോഗമാണ്. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്നാണ്. യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്. കൈകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അമാമ,
എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുന്നിൽ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ നാം ആക്കിയിട്ടുണ്ട് സദ്ദൻ, ഒരു മറ. അവരുടെ മുന്നിൽ മറയുണ്ട്. വമിൻ ഖൽഫിഹിം, ഖൽഫ് എന്ന് പറഞ്ഞാൽ വറ, പിന്നിൽ. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലുമുണ്ട് സദ്ദൻ, ഒരു മറ. ഫഅഗ്ഷൈനാഹും, അങ്ങനെ നാം അവരെ മൂടിയിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ, അവർ കാണുകയില്ല, അവർക്ക് കാണാൻ കഴിയില്ല. കാണാൻ കഴിയാത്ത വിധം അവർക്കുമേൽ അള്ളാഹു ഒരു മൂടിയിട്ടിരിക്കുന്നു. അവരുടെ മുന്നിൽ മറയാണ്, അവരുടെ പിന്നിൽ മറയാണ്, അവരുടെ കടുത്തിൽ ചങ്ങലകളാണ്, തല താഴ്ത്താൻ കഴിയാതെ തല ഉയർത്തിപ്പിടിച്ചു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അവരുടെ മേൽ ശിക്ഷയുടെ വാചകം സത്യമായിരിക്കുന്നു, ആയതിനാൽ അവർ വിശ്വസിക്കുകയുമില്ല. അർത്ഥം ഒന്നുകൂടെ വേഗത്തിലൊന്നു ഓടിച്ചു പോകാം, ശ്രദ്ധിക്കുക. തൻസീൽ അൽ അസീസ് റഹീം, കാരുണ്യവാനും പ്രതാപശാലിയുമായ അള്ളാഹുവാകുന്നു അവതരിപ്പിച്ചിട്ടുള്ളത്. ലിത്തുന്ദിറ, താക്കീതു ചെയ്യാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. കൗമൻ, ഒരു ജനതക്ക്. മാ ഉന്ദിറ, താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ല, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. ആബാഉഹും, അവരുടെ പിതാക്കന്മാർ. ഫഹും, ആയതിനാൽ അവർ. ഗാഫിലൂൻ, അശ്രദ്ധയിലാകുന്നു. ലഖദ് ഹഖ്ഖ, തീർച്ചയായും യാഥാർത്ഥ്യമായിരിക്കുന്നു. അൽ ഖൗൽ, വചനം. അല അക്സരിഹിം, അവരുടെ അധികം ആളുകളുടെയും മേൽ. ഫഹും ലാ യുഅ്മിനൂൻ, ആയതിനാൽ അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ, തീർച്ചയായും നാം. ജഅൽന, നാം ആക്കിയിട്ടുണ്ട്. ഫി അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ. അഖ്ലാലൻ, ചങ്ങലകൾ. ഫഹിയ ഇലൽ അദ്ഖാനി, അതവരുടെ കഴുത്തുകൾ താടിയെല്ലുകൾ വരെയുണ്ട്. ഫഹും മുഖ്മഹൂൻ, ആയതിനാൽ അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. വജഅൽന മിൻ ബൈനി ഐദീഹിം, വജഅൽന, നാം ആക്കിയിരിക്കുന്നു. മിൻ ബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ. സദ്ദൻ, ഒരു മറ. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലും. സദ്ദൻ, ഒരു മറയുണ്ട്. ഫഅഗ്ഷൈനാഹും, അങ്ങനെ നാം അവരെ മൂടിയിരിക്കുന്നു. ഫഹും, അപ്പോൾ അവർ. ലാ യുബ്സീറൂൻ, കാണുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മക്കയിലെ മുശ്രിക്കുകളുടെ വല്ലാത്തൊരവസ്ഥയാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് അള്ളാഹു അവരെക്കുറിച്ച് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയത്? ഒന്ന്, അവർ വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു കാരണം അള്ളാഹു പറഞ്ഞു. അവരുടെ മുൻഗാമികൾ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത, ഒരു നദീർ, ഒരു പ്രവാചകൻ കടന്നു വന്നിട്ടില്ലാത്ത സമൂഹമാണ് എന്ന് പ്രവാചകൻ അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന അവസാനത്തെ പ്രവാചകൻ. ഈസാ നബിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഏകദേശം 600 ഇടവേളയുണ്ട്. ആ 600 പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടമാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിലക്കുമുള്ള ഇൻദാർ, മുന്നറിയ താക്കീത്, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും ജീവിച്ചു തുടങ്ങിയ മണ്ണാണ് മക്ക. മക്കയിൽ അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ ശബ്ദം നേരത്തെ ഉണ്ടാവുകയും അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ മുവഹ്ഹിദുകൾ ഉണ്ടായിരുന്നു.

പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. മക്കയിലെ ജനങ്ങളെ രണ്ട് വിഭാഗമായിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഖിസ്മുൻ, ഒരു വിഭാഗം. റദ്ദ ലിമാ ജിഅ്ത ബിഹി വലം യഖബൽ അന്നദാറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പ്രവാചകൻ ആ ജനതയിലേക്ക് വന്നപ്പോൾ പ്രവാചകനെ എതിർത്ത ഒരു ജനതയാണ്. വലം യഖബൽ അന്നദാറ, പ്രവാചകന്റെ താക്കീദിനെ അവർ സ്വീകരിച്ചില്ല, അവർ ചെവിക്കൊണ്ടില്ല. വഹുമുല്ലദീന ഖാലല്ലാഹു ഫീഹിം, അവരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഹഖ അലൈഹിമുൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ ശിക്ഷയുടെ വാചകം സ്ഥിരപ്പെട്ടു, യാഥാർത്ഥ്യമായി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ ആളുകളെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോൾ പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുകയും പൂർണ്ണമായും പ്രവാചകത്വത്തെ നിരസിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത ആളുകൾ. എന്നിട്ട് ഇമാം സായദ് പഠിപ്പിക്കുകയാണ്, അന്നഹും ലാ യസാലൂന ഫീ കുഫ്രിഹിം വശിർക്കിഹിം വഇന്നമാ ഹഖ അലൈഹിമുൽ ഖൗൽ, അവർ അവരുടെ കുഫ്രിലും ശിർക്കിലും തുടർന്നപ്പോൾ അവരുടെ മേൽ ശിക്ഷയുടെ വാചകം സത്യമായി. പിന്നെ മാത്രവുമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ചർച്ച ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകത്വത്തിന് മുമ്പുള്ള ജനത ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ? സൂറത്തു ഇസ്രായിലെ ഒരായത്തിന് വിശദീകരിച്ചുകൊണ്ട് അവിടെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ടെങ്കിലും പ്രധാനമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് തൗഹീദ് കിട്ടാനുള്ള വഴി ഉണ്ടായതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നമുക്കറിയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങൾ. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിൻ്റെ അടുത്ത് പോയി, അബവായിലെത്തിയപ്പോൾ യാത്രക്കിടയിൽ പ്രവാചകൻ കരഞ്ഞു. പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്വഹാബിമാരെല്ലാവരും നിന്ന് കരയുന്നതാണ്. പ്രവാചകൻ അവരോട് ചോദിച്ചു, മായുബുക്കീക്കും, എന്താ നിങ്ങളെ കരയിപ്പിച്ചത്? അവർ പറഞ്ഞു, നബി അങ്ങയുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ കരഞ്ഞത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇന്നിസ്തഇദന്തു റബ്ബി ഫീ സിയാറതി ഖബരി ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചു. ഫഅദിനലി, എനിക്ക് അനുവാദം ലഭിച്ചു. വസ്തഇദന്തുഹു ഫിൽ ഇസ്തിഗ്ഫാരി ലഹ, എൻ്റെ ഉമ്മാക്കു വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ അനുവാദം ചോദിച്ചു. ഫലം യഇദൻലി, എനിക്ക് അല്ലാഹു അനുവാദം നൽകിയില്ല. എന്നിട്ട് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ഈ സന്ദർഭത്തിലാണ് പിന്നെ ഈ ആയത്തിറങ്ങിയത്. മാ കാന ലിൻ നബിയ്യ വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രികീന വലൗ കാന ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബൽ ജഹീം. ഒരു പ്രവാചകനും വിശ്വസിച്ച ആളുകൾക്കും ഭൂഷണമല്ല, പാടില്ലാത്തതാണ് അയ്യസ്തഗ്ഫിറു ലിൽ മുശ്രികീൻ, മുശ്രികീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല. വലൗ കാന ഉലി ഖുർബ, അവർ എത്ര അടുത്ത ആളുകളായിരുന്നാലും ശരി. മിം ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ ആളുകളാണെന്ന് വ്യക്തമായതിന് ശേഷം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല എന്ന് ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പ്രവാചകന്റെ മാതാവ് പ്രവാചകത്വത്തിന്റെ മുമ്പ് വഫാത്തായിട്ടുണ്ട്, എന്നാൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിറത്തായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകത്വത്തിന് മുമ്പുള്ള ജനതയ്ക്ക് തൗഹീദ് ലഭിക്കാനുള്ള വഴി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടും എന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാ ഐന അബി, എന്റെ പിതാവ് എവിടെയാണെന്ന് നബിയോട് ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിന്നാർ, നരകത്തിലാണ്. ഫലമ്മാ ഖഫ ദഅഹു ഫഖാല, അദ്ദേഹം തിരിഞ്ഞുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, എന്റെയും നിന്റെയും പിതാവ് നരകത്തിലാകുന്നു. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഷറഹ് മുസ്ലിമിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ സാധിക്കും. ഫീഹി, ഈ ആയത്ത് ഈ സംഭവത്തിൽ തെളിവുണ്ട്. അന്ന മൻ മാത അലൽ കുഫ്രി, കുഫ്രിൽ മരിച്ചുപോയ ആൾ, ഫഹുവ ഫിന്നാർ, അയാൾ നരകത്തിലായിരിക്കും. വല തംഫഉഹു ഖറാബത്തുൽ മുഖറബീൻ, അള്ളാഹുവോട് ഏറ്റവും അടുത്ത ആളുകളുടെ കുടുംബക്കാരനായി ബന്ധുവായി എന്നതൊന്നും അയാൾക്ക് പ്രയോജനപ്പെടുകയില്ല. വഫീഹി, അതിൽ തെളിവുണ്ട്. അന്ന മൻ മാത ഫിൽ ഫത്ര, പ്രവാചകന് മുമ്പുള്ള വഹയ് ലഭിക്കാത്ത ഒരു കാലഘട്ടം, പ്രവാചകന്മാർ കടന്നുവരാത്ത ഒരു കാലഘട്ടത്തിൽ മരിച്ചവനും

0: നരകത്തിലായിരിക്കും. മാ കാനത് അലൈഹിൽ അറബു മിൻ ഇബാദത്തിൽ ഔസാൻ ഫഹുവ മിൻ അഹ്ലിൻ നാർ വലൈസ ഹാദ മുആഖദതുൻ ഖബല ബുലൂഗി ദഅവ ഫഇന്ന ഹാഉലാഇ കാനത് ഖദ് ബലഗതുഹും ദഅവത് ഇബ്രാഹിം വഗൈറിഹി മിനൽ അംബിയാ സ്വലവാത്തുല്ലാഹി തആല വസ്സലാമുഹു അലൈഹിം. അതിനുള്ള കാരണം ഇമാം നവവി റഹ്മഹുള്ള പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് അവിടെ നിലനിന്നിരുന്നു എന്നതുകൊണ്ട് പ്രവാചകൻ കടന്നു വരുന്നതിനു മുമ്പ് മരിച്ചയാളുകൾ അറബികളിൽ നിലനിന്നിരുന്ന വിഗ്രഹാരാധനയുടെ ആളുകളായിരുന്നതുകൊണ്ട് തന്നെ അവരതിൻ്റെ പേരിൽ നരകത്തിലായിരിക്കും എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ നടക്കുമ്പോൾ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം അതിലേക്ക് ചേർത്തു വെച്ചത്. ഒരു തവണ കൂടി ആ ആയത്തുകളുടെ അർത്ഥമൊന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക, തൻസീലൽ അസീസിർ റഹീം, കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവനാകുന്നു അത് അവതരിപ്പിച്ചത്. ലിത്തുന്ദിറ, താക്കീതു ചെയ്യാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ഖൗമൻ, ഒരു ജനതക്ക്. മാ ഉന്ദിറ, താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ല. ആബാഉഹും, അവരുടെ പൂർവ്വപിതാക്കന്മാർ. ഫഹും ഗാഫിലൂൻ, അതിനാൽ അവർ അശ്രദ്ധയിലാകുന്നു. ലഖദ്, തീർച്ചയായും. ഹഖ, സത്യമായി പുലർന്നിരിക്കുന്നു. അൽ ഖൗൽ, വചനം, ശിക്ഷയുടെ വചനം സത്യമായിരിക്കുന്നു. അല അക്സരിഹിം, അവരിൽ ഭൂരിഭാഗം ആളുകളുടെയും മേൽ. ഫഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ, തീർച്ചയായും നാം. ജഅൽനാ, ആക്കിയിരിക്കുന്നു. ഫി അനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അഗ്ലാലൻ, ചങ്ങലകൾ. ഫഹിയ ഇലൽ അദ്ഖാനി, ആ ചങ്ങലകൾ. ഫഹിയ അത്, ഇലൽ അദ്ഖാൻ, അവരുടെ താടിയെല്ലുകൾ വരെയുണ്ട്. ഫഹും മുഖ്മഹൂൻ, ആയതിനാൽ അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവരാണ്. വജഅൽനാ മിംബൈനി, വജഅൽനാ നാം ആക്കിയിരിക്കുന്നു. മിംബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ. ബൈനയദൈ എന്ന പ്രയോഗം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അവരുടെ മുന്നിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു. സദ്ധൻ, ഒരു മറ. വമിൻ ഖൽഫിഹിം, അവരുടെ പിൻഭാഗത്തും. സദ്ധൻ, ഒരു മറയുണ്ടാക്കിയിരിക്കുന്നു. ഫഅഗ്ശൈനാഹും, അങ്ങനെ അവരെ നാം മൂടിയിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ, അതുകൊണ്ട് അവർ കാണുകയില്ല. സത്യത്തെ കാണാനും സത്യത്തെ അറിയാനും ഹിദായത്ത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവർക്ക് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. പ്രവാചകത്വത്തോടും വിശുദ്ധ ഖുർആനിനോടും വഹയിനോടുമുള്ള അവരുടെ അടങ്ങാത്ത പകയും വിദ്വേഷവും കാരണമായി തീർന്നു എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിക്കാൻ, പ്രവാചകചര്യ പഠിക്കാൻ, ഹിദായത്ത് കണ്ടെത്താൻ, സത്യം പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആനിന്റെ ഹൃദയം, സൂറത്തു യാസീനിലെ 5 മുതൽ 9 വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ നിഷാദ് സലഫിയുടെ അവതരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: പീസ് ഖുർആൻ റേഡിയോയിലെടുത്തതായി ഖുർആൻ ടലീഖിസ് അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പതിവ് പോലെ ഇന്നും നമ്മളിതാ ടലീഖിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയത്തിന് വേണ്ടി ടലീഖിസ് ശ്രദ്ധിക്കാനായി, അതിൽ പങ്കെടുക്കാനായി ആഗ്രഹിക്കുന്ന, തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കെല്ലാവർക്കും അല്ലാഹു നന്മയിൽ നിലനിൽക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ, ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലെ ആദ്യ കോളർ ആരാണ് എന്ന് കൂട്ടുകാരെ നമുക്ക് ചെവി കൊടുത്തു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വഅലൈക്കും അസ്സലാം.
3: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: ഫഹീമ ആഷിർ.
3: ഫഹീമ ആഷിർ, മോളുടെ സ്ഥലം എവിടെയാണ്? വീട് എവിടെയാണ്? മുട്ടിൽ വയനാട്. മാഷാല്ലാ, മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? യു കെ ജി ആവാനായി മാഷാല്ല. ഒരു മാസം കൂടി കഴിഞ്ഞാൽ യു കെ ജി ആവും അല്ലേ? ആ മാഷാല്ല. മോളെ ഖുർആനൊക്കെ പഠിക്കണ്ടോ? പിന്നെ പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ആ മാഷാല്ല. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാം ഏതാ? ഖുർആനാ. മാഷാല്ല. അപ്പോ മോള് മുമ്പ് റേഡിയോയിലേക്ക് വിളി ഏതോ ടെലിഗീസ് ഇഷ്ടമാണ്. മാഷാല്ല. മുമ്പ് ടെലിഗീസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ആ മാഷാല്ല. നാല് പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ടല്ലേ. മാഷാല്ല. ഇങ്ങോട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്? സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോ. മാഷാല്ല. അപ്പൊ മോള് നിരന്തരമായി വിളിച്ചോണ്ടിരിക്കാണ്, എല്ലാ പ്രാവശ്യം വിളിക്കും അല്ലേ? ആ അപ്പൊ മോൾക്ക് ഖുർആന് നല്ല ഇഷ്ടാണ്, ടെലികിസ് നല്ല ഇഷ്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ മോൾക്ക് അപ്പൊ ചോദ്യങ്ങൾ എവിടുന്നാന്നൊക്കെ അറിയാം, എവിടുന്നാണ് ചോദിക്കുക എന്ന് മോൾക്ക് അറിയാം അല്ലേ? ആ എന്നാ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
4: ഓക്കെ.

മഷാല്ലാ മോളെ ഫോണൊന്ന് അടുപ്പിച്ചു വെച്ചാ നന്നായി ഒന്ന് ഒന്നുകൂടെ ഉച്ചത്തിൽ കേൾക്കാനാണ്. മോളെ നന്നാ ഉച്ചത്തിൽ ഓതുന്നുണ്ട്, ഒന്ന് അടുത്ത് വെക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ മോള് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്, ഇനി രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനം നേടുമെന്നാണ് എനിക്ക് തോന്നണത്. നേടോ ഇൻഷാല്ലാ. പിന്നെ ഖുർആൻ പഠിക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ച് തെറ്റൊന്നും കൂടാതെ പഠിക്കണം. ഓക്കെ, ആ ഓക്കെ. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കാതെ പോകും പിന്നെ പഠിക്കുമ്പോ. ഇപ്പൊ ഇർജിഇ ഇലാ റബ്ബിക്ക് റാദിയത്തൻ എന്ന് റബ്ബിക്കായ എന്നൊക്കെ ചിലപ്പോ നമ്മൾ പറയും. ഇപ്പൊ കുറെ തെറ്റുകൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോണതൊക്കെ നന്നായി പിന്നെ ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചു വേണം പഠിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി എത്രാമത്തെ ചോദ്യമാണ്? രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്.

0: عقابة.
1: لا بس أتعبك أو إتعام في يوم المكتبة يتيما ذا مقربة أو مسكينا ذا مقربة
0: മാഷാ അല്ലാ, മോളെ ഉത്തരം ശരിയാണ് കേട്ടോ, ഉത്തരം ശരിയാണ്. ഇനി മോളുടെ അവസാനത്തെ ചോദ്യം നന്നായി ശ്രദ്ധിച്ച് പറയണം. ഓക്കെ ഓക്കെ.

0: somos Hyrule
1: ഓക്കെ ഓക്കെ, ശരിയാണ്, ഉത്തരം ശരിയാണ്. ഇപ്പൊ ചോദ്യം എത്ര എണ്ണമായി?
0: മൂന്നെണ്ണം.
1: 3 എണ്ണം കഴിഞ്ഞു അല്ലേ. അപ്പൊ സമ്മാനം കിട്ടി. കിട്ടിയോ? ആ, കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ മോൾക്ക് സന്തോഷമായോ? അപ്പൊ സന്തോഷമായ സ്ഥിതിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്കു ഒരു 2 വരി പാട്ട് പാടി തരുമോ? ആ ഓക്കെ.
0: എന്നാ,

0: സമ്മന്തി ഇടുന്നു.
1: ഓക്കെ ഓക്കെ, മാഷാല്ലാ. മോളു, എനിക്ക് നല്ല നല്ല ഇഷ്ടമായി കേട്ടോ ഉമ്മയെ പറ്റിയുള്ള പാട്ട്. നല്ല ഇഷ്ടമായി, എനിക്കും സന്തോഷമായി. ഓക്കെ, അപ്പം മോൾക്ക് പീസ് റേഡിയോ നൽകുന്ന സമ്മാനം ഇനിയും കിട്ടും ഇൻഷാല്ലാ. ഇപ്പൊ കൂട്ടുകാരോടും എല്ലാവരോടും പറയണം സമ്മാനം കിട്ടിയ കാര്യം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം.
1: വയനാട് മുട്ടിൽ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന എൽ കെ ജിയിൽ പഠിക്കുന്ന ഫഹീമ ഹാഷിർ എന്ന കൊച്ചു കൂട്ടുകാരിയാണ് നമ്മോടൊപ്പം ഇപ്പോൾ ടെലികിസിൽ പങ്കെടുത്തത്. പങ്കെടുത്ത് 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായി എന്നു മാത്രമല്ല, നമ്മുടെ ഉമ്മയെക്കുറിച്ച് നല്ല ഒരു പാട്ടും നമുക്ക് പാടിത്തന്ന് സന്തോഷകരമായ ഈ എപ്പിസോഡിൽ ആദ്യമായി നമ്മോടൊപ്പം സന്തോഷിപ്പിച്ച കൊച്ചു കൂട്ടുകാരിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം നന്നായി പഠിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അള്ളാ, അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലി കിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്? അസ്ലം. അസ്ലമിന്റെ വീട് എവിടെയാണ്? കാടാമ്പുഴ. മാഷാല്ലാ, കാടാമ്പുഴയുള്ള അസ്ലം എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 5-ൽ. പീസ് റേഡിയോയിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഓക്കെ മാഷാല്ലാ. പിന്നെ റേഡിയോ കേൾക്കാറുണ്ടോ? എന്താണ് കേൾക്കാറുള്ളത്? ഹിഫ്ളുൽ ഖുർആൻ കേൾക്കാറുണ്ട്. വേറെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ടാവും അല്ലേ? ഈ മദ്രസ കേൾക്കാറുണ്ടോ? ഓക്കെ മാഷാല്ലാ. അപ്പോൾ പ്രോഗ്രാമിലൊക്കെ കേൾക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഖുർആനൊക്കെ നല്ല ഇഷ്ടമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ സൂറത്തുൽ ആയല മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും 3 ചോദ്യങ്ങളാണ് അസ്ലമിനോടുള്ളത്. ഓക്കെ, നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറയണം കേട്ടോ. 1-ാമത്തെ ചോദ്യം,

0: അമില്ലനി അള്ളാഹു തആല മൂനയിലേക്കി അതറുന്നൽ ജസീ
1: ഓക്കെ, മാഷാല്ലാ. സൂറത്തു തകാസുറിലെ ആയത്തുകളായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിന് അസ്ലം മോനെ നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞു. ഒന്ന് മോനെ ഫോണൊന്ന് അടുത്ത് വെച്ചേ. ഓക്കെ, അപ്പൊ മോന് ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, ഓദ്യ സമയത്ത് ആദ്യം എന്തോ ഒന്ന് പോയല്ലോ എങ്ങോട്ടോ, അതേതായിരുന്നു? ഓദ്യ സമയത്ത് ആദ്യം ഓദ്യപ്പോ എന്തോ അങ്ങനെ തെറ്റാൻ വേണ്ടി തോന്നിയോ? അതെന്തായിരുന്നു അത്? അതേതായിരുന്നു ആയത്ത്? അനിൽ. അതെ, സുഹൃത്തിലാണ്. അല്ലേ? ആ, അപ്പൊ വലിയ സുഹൃത്തുക്കളൊക്കെ മോന് പഠിക്കുന്നുണ്ട്. മോന് ഹിഫ്ദ് പഠിക്കുന്നുണ്ടോ? ആ, എത്ര ജുസ് വരെ പഠിച്ചു? എത്ര? ആഹാ, മാഷാല്ലാ. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ അറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലാണ് ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അസ്ലം മോൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അസ്ലം മോനോടുള്ള രണ്ടാമത്തെ ചോദ്യം

ഓക്കേ, ഉത്തരം ശരിയാണ് മോൻ. അസ്ലം മോൻ, ഉത്തരം ശരിയാണ്. ഇനി അവസാനത്തെ ചോദ്യം, ഇതിനുകൂടി ഉത്തരം പറഞ്ഞാൽ മോനിക്ക് സന്തോഷമാകുന്ന നല്ലൊരു സമ്മാനം പീസ് റേഡിയോ നൽകും ഇൻഷാ അല്ലാ. അപ്പോൾ മോന് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റെഡി അല്ലേ? ഓക്കേ.

0: قدمت لحياتي يوم عين الله يعذب عذابه
1: ഓക്കേ,
0: وحده.
1: മാഷാല്ലാ മാഷാല്ലാ. അസ്ലമോൻ സ്കൂൾ ഓഫ് ഖുർആനിലൊക്കെ പഠിക്കുന്ന അസ്ലമോന് നന്നായി ഖുർആൻ പഠിക്കുന്നുണ്ടല്ലേ. ഓക്കേ, ഇപ്പം മോന് നല്ല ഉച്ചത്തിൽ ഓതി നന്നായി സ്ലോയിൽ ഓതി പഠിക്കണം കേട്ടോ. ഓക്കേ, അപ്പോൾ നല്ല ഓത്താണ്, നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകി ഇപ്പം മോനിക്ക് പീസ് റേഡിയോ നൽകുന്ന നല്ലൊരു സമ്മാനം കിട്ടുന്നതാണ് ഇൻഷാല്ലാ. സന്തോഷമായോ? ഓക്കേ, സന്തോഷമായില്ലേ. മാഷാല്ലാ, ഇപ്പോൾ സന്തോഷമായ കാര്യം പീസ് റേഡിയോയിലേക്ക് വിളിച്ചതും ടെലിഗിസിന് ഉത്തരം പറഞ്ഞതൊക്കെ കൂട്ടുകാരോടും എല്ലാവരോടും പറയണം കേട്ടോ. ഇൻഷാല്ലാ, ഇനിയും ടെലിഗിസിലേക്ക് വിളിക്കുക. ഇതുപോലെയുള്ള ഖുർആൻ ഗിസിലേക്കും അതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പഠിക്കണം. ഓക്കേ, ഇൻഷാല്ലാ. കാടാമ്പുഴയിൽ നിന്നും അസ്ലം എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരനായ കൂട്ടുകാരനാണ് നമ്മോടൊപ്പം ചേർന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് പീസ് റേഡിയോ നൽകുന്ന മനോഹരമായ സമ്മാനത്തിന് അർഹയായിരിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും കൊച്ചു കൂട്ടുകാരന് അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെല്ലാവരും വരും എപ്പിസോഡുകളിൽ ടെലികിസിൽ പങ്കെടുക്കാനായി നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻഷാല്ലാ, ഇന്നത്തെ അടുത്ത കോളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഷബാഹ് സാലിം.
1: ഷബാഹ് സാലിം, മാഷാല്ലാ. ഷബാഹ് സാലിം എവിടുന്നാണ്? യു എസ് എന്നാണ്, മാഷാല്ലാ. ഇപ്പൊ യു എസ് എയിൽ നിന്നും ഷബാഹ് സാലിം വിളിക്കുന്നത്. ഷബാഹ് സാലിമിന്റെ ഇവിടെ നാട്ടിലെവിടെയാണ്? തൃശൂർ ചന്ദ്രാപ്പിന്നി. ആ, ചന്ദ്രാപ്പിന്നി അല്ലേ. ഓക്കെ, മോൻ എന്താ പഠിക്കണേ? എന്താണ് പഠിക്കുന്നത്? അവിടെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിലാണ്. എല്ലാവരും അവിടെയാണ്? വീട്ടിലെ ഉമ്മയും വാപ്പയും എല്ലാവരും അവിടെയാണോ? യു എസ് എയിലാണോ? ഓക്കെ. പീസ് ഖുർആൻ റേഡിയോയിലെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ടോ? ഏത് പ്രോഗ്രാമാണ് മോനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്നും കേൾക്കുന്നത്? അന്നൂറ്. മാഷാല്ലാ, അപ്പോൾ ഖുർആന്റെ പഠനവും അർത്ഥമൊക്കെ പഠിക്കണ്ടാവും അല്ലേ, മാഷാല്ലാ. ഓക്കെ, ഇൻഷാല്ലാ. മോനിക്ക് ചോദിക്കേണ്ട ഭാഗങ്ങൾ എവിടുന്നാന്ന് അറിയാം? സൂറത്തുല്ലാല മുതൽ സൂറത്തുന്നാസ് വരെ. ഓക്കെ ഓക്കെ, എന്നാൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഷബാ, ഫോൺ കുറച്ച് അടുത്ത് വെച്ച് ഉച്ചത്തിൽ പറയണം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. യതീമാദ മഖറബ.
2: ഔ മിസ്കീനു ദാ മത്രബ. തുമ്മ കാന മിനൽ ലദീന ആമനു വമിനൽ സാലിഹാതി ഫലഹും അജ്റു ഗൈറു മം.
1: ثم كان من الذين آمنوا وتواصوا بالصبر
2: وتواصوا بالمرحمة
1: ما شاء الله. عليهم أوكي.
2: نار مؤصدة.
1: أولئك أصحاب الميمنة. ഓക്കെ, മാഷാല്ലാ. ബാക്കി ഞാൻ ഓതിയതിൻ്റെ ബാക്കി മോൻ ഓതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമാണ്. അപ്പോൾ ഷബാഹ് മോൻ, ഒന്നുകൂടി ശ്രദ്ധിച്ച് നന്നായി കേട്ട് ഉത്തരം പറയണം. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. രണ്ടാമത്തെ ചോദ്യം.
2: فجعله غثاءً أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى وليسرك لليسرى فذكر إن نفعت الذكرى.
1: اوكي شباهمون اترم شريانا شباهمون ഉത്തരം ശരിയാണ്. അപ്പം രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമാണ്. ഇനി ഷബാഹ് മോനോടുള്ള അവസാനത്തെ ചോദ്യം കേൾക്കുന്നുണ്ടോ? ആ, കുറച്ച് ശബ്ദത്തിൽ ഒന്ന് ഫോണൊക്കെ അടുത്ത് വെച്ച് ഉഷാറായി പറയണം. ഓക്കെ, أَلَمْ يَجِدْكَ يَتِيمًا فَآوَى
2: وَوَجَدَكَ ضَالًّا فَهَدَى وَوَجَدَكَ عَائِلًا فَأَغْنَى فَأَمَّا الْيَتِيمَ وَلَا تَقْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْهَرْ وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ.
1: മാഷാല്ലാ, മോനെ സൂറത്തു ശർഹിലെ ആയത്തുകളാണ് ചോദിച്ചത്. ഇപ്പം മൂന്നാമത്തെ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. പിന്നെ ഖുർആനൊക്കെ നന്നായി പഠിക്കണം. ഖുർആനെ ഷബാഹ് മോൻ, ഹലോ.
2: ഹലോ.
1: ഖുർആനൊക്കെ നന്നായി പഠിക്കണം, പിന്നെ തെറ്റുകൂടാതെ ശ്രദ്ധിച്ച് നന്നായി പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞു. മോൻ എന്ന നാട്ടിൽ നിന്ന് പോയത്? അങ്ങോട്ട് രണ്ട് മാസം മുമ്പ്. ഇനി എന്നാ തിരിച്ചു വരിക? രണ്ട് മാസം കഴിഞ്ഞാൽ ഇനി വരും അല്ലേ. ഓക്കെ. മോന് അവിടെ തന്നെയാണ് നിൽക്കാറുള്ളത്? പഠിക്കണം അവിടെ തന്നെയാണ്? ഓക്കെ ഓക്കെ, മാഷാല്ലാ. അപ്പോൾ മോനിക്ക് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. അപ്പം അതുകൊണ്ട് പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം ലഭിക്കുന്നതാണ്. പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകളൊക്കെ മോന് കേൾക്കണം, കൂട്ടുകാരോടൊക്കെ കേൾക്കാൻ പറയണം. ഓക്കെ. ഇൻഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യു എസിൽ നിന്നും സബാഹ് സാലിം എന്ന അഞ്ചാം ക്ലാസ്സുകാരനാണ് നമ്മോടൊപ്പം ടെലികിസിൽ ചേർന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനത്തിനർഹനായിരിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ, പീസ് റേഡിയോ ടെലികിസിലേക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമ്മളെല്ലാവരും വിളിച്ച് ഉത്തരം പറഞ്ഞ് സമ്മാനം നേടണം. ഇൻഷാ അല്ലാ, നമുക്കെല്ലാവർക്കും അതിന് കഴിയും. ഇന്നത്തെ അവസാനത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: ആരാണ് വിളിക്കുന്നത്?
0: തൻഹ.
1: തൻഹ. തൻഹ മോൾ എവിടുന്ന വിളിക്കുന്നേ?
0: അലനല്ലൂർ.
1: അലനല്ലൂർ, മാഷാല്ലാ. തൻഹ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
0: മൂന്നാം
1: ക്ലാസ്സിലാണ്. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
0: അല്ല, മൂന്നാം പ്രാവശ്യം.
1: മൂന്നാമത്തെ പ്രാവശ്യം. അപ്പൊ മുമ്പ് സമ്മാനം കിട്ടിയിട്ടുണ്ടാകും. കിട്ടിയ സന്തോഷത്തിന് ഇനിയും കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ട്. ഓക്കെ. ടെലികിസ് കേൾക്കാറുണ്ടോ? വേറെ ഏത് പ്രോഗ്രാമൊക്കെ കേൾക്കാറുള്ളത്? പൂമരത്തണലിൽ. പിന്നെ കഴിഞ്ഞ സമ്മാനം കിട്ടിയ സമയത്ത് കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നോ? ഓക്കെ. അപ്പോ അവരൊക്കെ എന്താണ് പറഞ്ഞത്? മാഷാല്ലാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ മോൾക്ക് സന്തോഷമായി. ഇനിയും സമ്മാനം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാല്ലാ കിട്ടും അല്ലേ. ഓക്കെ. എന്നാ ഒന്നാമത്തെ ചോദ്യം.

0: فوجد كائلا فأغنى فأما اليتيم فلا تقهر فأما السائل فلا تنهر وأما بنعمة ربك فحدث.
1: ما شاء الله منهمول ഉത്തരം ശരിയാണ്. മോളുടെ ഒത്ത് നല്ല രസമുണ്ട് കേൾക്കാൻ. നല്ല നീട്ടി മണിച്ച് നല്ല നല്ല ഒത്താണ് കേട്ടോ.
0: അപ്പൊ
1: മോള് നന്നായി ഖുർആൻ പഠിക്കുന്നുണ്ട് അല്ലേ? എവിടുന്ന പഠിക്കുന്നേ? അടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഖുർആൻ ഹിഫ്ള് ഏതുവരെയൊക്കെ പഠിച്ചിട്ടുണ്ട്? നാസിയാത്ത് വരെ പഠിച്ചിട്ടുണ്ട്. മാഷാല്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷാല്ല, ഫുള്ള് പഠിക്കണം കേട്ടോ. മോൾക്ക് നന്നായി ഓതാൻ അറിയും. ഓത്തൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇൻഷാല്ല, രണ്ടാമത്തെ ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. ലസ്ത അലൈഹിം ബിമുസൈത്വിർ.
0: ويعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم.
1: ما شاء الله നല്ല ഓത്താണ് മനു മോളുടെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മോളോ. മനു മോൾ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ
0: ഓത്ത്.
1: പിന്നെ ഇനി അവസാനത്തെ ചോദ്യം, സമ്മാനം കിട്ടാനുള്ള ചോദ്യം. ഞാൻ ചോദിച്ചെന്തായാലും മനുഹമോൾ ഉത്തരം പറയുന്നത് എനിക്കറിയാം. കിട്ടുമല്ലേ? ഓക്കെ, ചോദിക്കട്ടെ. ഓക്കെ ഓക്കെ. മൻഹുമോൾ മൻഹുമോൾ മൻഹുമോളെ സന്തോഷായി. മോളുടെ ഓത്തില് വൽ അർദി വമാ തുഹാഹാ, ഹാവും ഹാക്കെ നല്ല ഇഷ്ടായി. അങ്ങനെ തന്നെ നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മനുഹമോൾക്ക് വീണ്ടും സന്തോഷമായി, സമ്മാനം ലഭിക്കും ഇൻഷാല്ലാ. പക്ഷെ സന്തോഷിച്ച വകയിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് തിരിച്ച് സന്തോഷിക്കാൻ മോൾ ഒന്നുകൂടി തരണം. ഇപ്പോൾ ഖുർആനൊക്കെ നന്നായി ഓതി തന്നു, അതിൽ സന്തോഷമായി. ഇനി പാട്ടോ കഥയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു മോളെ. മോൾക്ക് ഇഷ്ടമുള്ളത് കേട്ടോ.

0: ഓക്കേ, തൻഹമോൾ
1: ഹലോ.
0: തൻഹമോൾ സന്തോഷമായി അടി, നല്ല നല്ല പാട്ട്, എനിക്ക് നല്ല സന്തോഷമായി. മോൾക്ക് നന്നായി പഠിക്കാനും പാട്ട് പാടാനും ഒക്കത്തിനും അല്ലാഹു ഇനിയും നന്നായി കഴിവ് നൽകട്ടെ.
2: أعوذ بالله من الشيطان الرجيم.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ അഹ്കാഫ് 21 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ പറയണമാണ്. പറയണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ സുബൈ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി അത്തഹ്സീൻ, തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും സംഭവിച്ചേക്കാവുന്ന പിഴവുകളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആധികാരികമായി സംസാരിക്കുന്നത് ബഹുമാനനായ ഹാഫിദ് അബ്ദുശുക്കൂർ. സൂറത്തുൽ മുർസലാത്തിലെ 27 മുതൽ 34 വരെ വചനങ്ങളാണ് ഇന്നത്തെ പാഠഭാഗം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ 27 മുതൽ 34 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. ബിസ്മി

ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ത്വാ വന്നാൽ ആ നൂനിനെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം. ത്വാ എന്ന അക്ഷരം അല്പം കനമുള്ള അക്ഷരമാണ്, അതിനാൽ അതോടൊപ്പമുള്ള ഗുന്ന മണിക്കലിനെയും കനപ്പിച്ചുകൊണ്ട് മണിക്കണം. ഈ രൂപത്തിൽ 36-ാമത്തെ ആയത്തിൽ ഈ ആയത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് പറയരുത്. ഇതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. സുക്കൂനുള്ള മീമിന് ശേഷം ഫ അല്ലെങ്കിൽ വ, ഈ രണ്ട് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടാൻ പ്രയാസമെടുക്കും മീമിന്. എന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടാതെ മീമാവുകയുമില്ല. അപ്പോൾ ലഹും ഫ, ലഹും ഫ, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിയതിന് ശേഷം വേണം ഫ അല്ലെങ്കിൽ വ പറയാൻ. അപ്പോൾ ലഹും ഫ, ഒരിക്കലും ലഹും ഫ എന്ന് പറയരുത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാവാൻ സാധ്യതയില്ല, കണ്ടു പഠിക്കേണ്ട ഒരു സംഗതിയാണിത്. ലഹും ഫ ഏതായാലും മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഇൻഷാ അല്ലാ അത് ഇതുപോലെ പാരായണം ചെയ്യാൻ പറ്റും. വലയു ദനു ലഹും ഫ, എന്നാൽ അവിടെ ഗ്യാപ്പ് കൊടുക്കാനും പാടില്ല. ലഹും ഫ ഈ രൂപത്തിൽ ഒരു നിർത്തി കൊണ്ട് ചൊല്ലാനും പാടില്ല. ഈ രൂപത്തിലാണ് അതിനെ വായിക്കേണ്ടത്.

നേരത്തെ പറഞ്ഞു ഇദ്ഹാം നഖ്സ് എന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത ആയത്തിൽ

ജമഅനാകും, മീമിന് സുക്കുൻ, ജമഅനാകും ശേഷം വ. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാലും രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പഠിച്ചതുപോലെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ, അലൈഹിം വ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ ചുണ്ട് കൂടാൻ പ്രയാസമാണ്. കാരണം മഹ്റജ് രണ്ടും സെയിമാണ്, അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ അപ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ മീം പൂർണ്ണമാക്കിയതിന് ശേഷം വേണം അടുത്ത അക്ഷരമായ വ അല്ലെങ്കിൽ ഫ ഉച്ചരിക്കാൻ. ജമാ

ഇവിടെ കാന കാന അല്ലെങ്കിൽ കാഫ് ഉച്ചരിക്കുമ്പോൾ ഇതിൽ കാന, അതുപോലെ കൈദ്, ഫക്കീദൂൻ, ഇതൊക്കെ കാഫാണല്ലോ. അപ്പോൾ കാഫ് ഉച്ചരിക്കുമ്പോൾ അവിടെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന ചില ഒരു പാരായണം കേൾക്കാൻ പറ്റും. എങ്ങനെ? ഫഇൻ കാന ലകും കൈദുൻ കൈദു ഫഖീദു, ഈ രൂപത്തിൽ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഇടക്കുള്ള ഒരു ചെറിയൊരു ചെരിവ്, ഫഇൻ കാന ലകും കൈദുൻ ഫഖീദുൻ. എന്നാൽ ഫഇൻ കാന എന്ന് ഇത്ര അങ്ങ് ചരിക്കുന്നതും ശരിയല്ല, അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫഇൻ

0: ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ഗാം നാഖിസ്, അതുപോലെ യൗമ ഇദില്ലിൽ ദിൻ ലിൽ എന്ന് നൂനിൻ്റെ ശബ്ദം വരുന്നത് ശ്രദ്ധിക്കണം. യൗമ ഇദില്ലിൽ മുഖദ്ദിബീൻ എന്ന് പറയുക. 41-ാമത്തെ ആയത്തിൽ
1: ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഅയൂൻ.
0: ഇന്നൽ മുത്തഖീന, ഇവിടെ തെറ്റാൻ സാധ്യത ഉള്ളത് പിന്നെ ഖാഫാണ്, മുത്തഖീന. അതുപോലെ മുത്തഖീന എന്ന് പറയുന്നത് മുത്തഖി അല്ല, മുത്തഖീന ഇങ്ങനെയാണ് പറയേണ്ടത്. അതോടൊപ്പം ചെറിയൊരു കാര്യം പറയുന്നത്, ഇന്നലിൽ മുത്തഖീന ആവുന്നതും ശ്രദ്ധിക്കണം. ഇന്നലിൽ മുത്തഖീന അല്ല, ഇന്നൽ മുത്തഖീന എന്നാണ്. സൂറത്തുൻ നബയിൽ നമ്മളൊക്കെ കേട്ട് ശീലമുള്ളത് കൊണ്ട് ഇന്നലിൽ മുത്തഖീന മഫാസ ഇങ്ങനെ ആ ഒരു ലിൽ മുത്തഖീന കേട്ട് പരിചയമുള്ളതിനാൽ ഇവിടെ ഇന്നൽ മുത്തഖീന ശ്രദ്ധിച്ചാൽ ഉള്ളു ഒരു പക്ഷേ ശരിയാവുക. അതുകൊണ്ട് സൂറത്തുൻ നബയിലേക്ക് പോകുന്ന കാര്യം ശ്രദ്ധിക്കണം.
1: ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ ഫീ ളിലാലിൻ വ
0: ളിലാൽ, ത്വാഇന പുള്ളിട്ട ദ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ അല്പം നേരിയ തോതിൽ പുറത്തോട്ട്, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം മേലണ്ണാക്കിലോട്ട്. അപ്പോൾ
1: ളിലാലിൻ ളിലാലിൻ
0: ഈ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. വഅയൂ

0: ഇവിടെ രണ്ട് ഹ, അതിനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു എന്താ ഒരു നിസാരമായിട്ട് ഉള്ള ഒരു ഓത്ത് ശരിയല്ല. എങ്ങനെ വഫവാക്യ മിമ്മ യഷ്തഹൂൻ, ഇങ്ങനെ ഹ ഇനെ ശരിക്കും ഒരു മറച്ചു വെക്കുന്ന രൂപത്തിലുള്ള ഓത്ത് അല്ലെങ്കിൽ വായന ശരിയല്ല.
1: വഫവാക്യ മിമ്മ യഷ്തഹൂൻ
0: ഈ രൂപത്തിലാണ് അതിനെ ഓതേണ്ടത്.
2: സൂറത്തുൽ മുർസലാത്തിലെ 35 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ തെറ്റുകൾ ഇല്ലാതെ പരമാവധി അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ പരമാവധി തെറ്റുകളിൽ ഇല്ലാതെ അത് ഓതാനും വായിക്കാനുമൊക്കെ നമ്മൾ പഠിക്കണം. നല്ല സുന്ദരമായിട്ടുള്ള ശൈലിയിൽ ശബ്ദഭംഗിയോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക, അത് തീർച്ചയായിട്ടും വല്ലാത്തൊരു സുഖം തന്നെയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. അത്തഹ്സീൻ, സൂറത്തുൽ മുർസലാത്ത്, 27 മുതൽ 34 വരെ വചനങ്ങൾ. ക്ലാസ്സിലെടുത്തത് ബഹുമാനനായ ഹാഫിൽ അബ്ദുശക്കൂർ.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ അഖ്റാഫിന്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖാരിഅ സലാഹ് അൽ മുസ്ലി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അഅ്റാഫ്, പാരായണം നിർവഹിച്ചത് സലാഹ് അൽ മുസ്ലി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻകാരികളുടെ വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്ന് തൻസീലിൽ സൂറത്ത് അലു ഇംറാൻ 181 മുതൽ സൂറത്ത് നിസ 91 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാരിയ മുഹമ്മദ് അയ്യൂബ്.

كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. തൻസീലിൽ സൂറത്ത് അലു ഇമ്രാൻ 181 മുതൽ സൂറത്തു നിസാ 91 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി മുഹമ്മദ് അയ്യൂബ്.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറ അൽ കഹ്ഫിൽ നിന്നും 45 മുതൽ 49 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖിർനി.
1: തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് സൂറത്തുന്നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്.
2: വചനം 21.
3: ഇന്ന ജഹന്നമ, നിശ്ചയമായും ജഹന്നം നരകം. കാനത്, അതാകുന്നു. മിർസ്വാദ, പതിസ്ഥാനം, കാത്തിരിക്കുന്നത്, നിരീക്ഷണ സ്ഥലം.
4: ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ,
3: നിശ്ചയമായും ജഹന്നം അഥവാ നരകം ഒരു പതിസ്ഥാനമാകുന്നു.
2: വചനം 22.
3: ലിത്തോഗീന, അതിക്രമികൾക്ക്, ധിക്കാരികൾക്ക്. മആബ, സങ്കേതം, പ്രാപ്യസ്ഥാനം ആയിട്ട്.
4: ലിത്തോഗീന മആബ,
3: അതിക്രമകാരികൾക്ക് സങ്കേത സ്ഥലമായിക്കൊണ്ട്.
2: വചനം 23.
3: ലാബിസീന, താമസിക്കുന്ന, കഴിഞ്ഞുകൂടുന്നവരായിക്കൊണ്ട്. ഫീഹ, അതിൽ. അഹ്ഖോബ, പല യുഗങ്ങൾ, ദീർഘിച്ച കാലഘട്ടങ്ങൾ.
4: ലാബിസീന ഫീഹ അഹ്ഖോബ,
3: അതെ, അതിൽ പല യുഗങ്ങൾ താമസിക്കുന്നവരായും കൊണ്ട്.
2: വചനം 24.
3: ലാ യദൂഖൂന, അവർ രുചി നോക്കുകയില്ല, ആസ്വദിക്കുകയില്ല. ഫീഹ, അതിൽ. ബർദൻ, ഒരു തണുപ്പും. വലാ ശറാബൻ, ഒരു പാനീയവുമില്ല.

0: വല്ല പാനീയമാകട്ടെ അവർ രുചി നോക്കുന്നതല്ല.
1: വചനം 25.
0: ഇല്ല ഹമീമൻ, അത്യുഷ്ണ ജലമല്ലാതെ, ചുട്ടുതിളക്കുന്ന ജലമല്ലാതെ. വഗസ്സാഖോ, ഗസ്സാഖും അഥവാ ദുർഗന്ധമുള്ള അതിശൈത്യ ജലവും.
2: ഇല്ല ഹമീമൻ വഗസ്സാഖോ,
0: അത്യുഷ്ണ ജലവും ദുർഗന്ധത്തോടെ ഒഴുകുന്ന അതിശൈത്യ ജലവുമല്ലാതെ.
1: വചനം 26.
0: ജസാഅൻ, പ്രതിഫലമായിട്ട്. വിഫാഖോ, യോജിച്ച, ഒത്തതായ.
2: ജസാഅൻ വിഫാഖോ,
0: അവർക്ക് യോജിച്ച പ്രതിഫലം.

0: കിട്ടുമെന്ന നിലക്ക്.
1: അതിരുവിട്ടിരുന്ന ധിക്കാരികളെ പതിയിരുന്ന് തേടിപ്പിടിക്കുന്ന സ്ഥലമത്രേ നരകം. അതിലെ കാവൽക്കാരായ മലക്കുകൾ അവിടെ പതിയിരിക്കുന്നുണ്ടാകും. പിന്നോക്കം പോകുന്നവരെയും തിരിഞ്ഞുപോകുന്നവരെയും അത് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. തദുഓമൻ അദ്ബറ വതവല്ല. അവരുടെ ഏകസങ്കേതമായ നരകത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും രക്ഷയില്ല. കണക്കറ്റ യുഗങ്ങൾ അഥവാ എന്നൊന്നും അവരതിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടിയിരിക്കുന്നു. അത്യുഗ്രമായ ഉഷ്ണത്തിനൊരു ശാന്തിയോ അസഹനീയമായ ദാഹത്തിന് ഒരു ശമനമോ പോലും അവർക്ക് ആസ്വദിക്കുവാൻ സാധ്യമല്ല. ദാഹത്തിന് ലഭിക്കുവാനുള്ളത് ഹമീം മാത്രമാകുന്നു. അതാകട്ടെ വായയും കുടലും വെന്തുരുകിപ്പോകുമാറുള്ള അത്യുഷ്ണജലം. തണുപ്പിന് ലഭിക്കുവാനുള്ളത് ഒസാക്കും. അതാണെങ്കിൽ നരകത്തിൽ നിന്ന് കിണ്ടൊഴുകുന്നതും ദുർഗന്ധവും അഴുക്കും നിറഞ്ഞതും നരകത്തിൻ്റെ ഉഷ്ണത്തെ വെല്ലുമാറു തണുപ്പുള്ളതും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ. ഈ രണ്ടിനെപ്പറ്റിയും സൂറത്ത് സാദ് 57 വിവരിച്ചത് ഓർക്കുക. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളെയും കൽപ്പനകളെയും ധിക്കരിച്ച് അക്രമികളായി ഭൂമിയിൽ ജീവിതകാലം കഴിച്ചുകൂട്ടിയവർക്ക് പരലോകത്ത് വെച്ച് അവരുടെ അഭീഷ്ടത്തിനും ഇച്ഛക്കും ഘടകവിരുദ്ധമായ ഇത്തരം കടുത്ത ശിക്ഷകൾ നൽകുന്നത് തികച്ചും അനുയോജ്യം തന്നെയാണ് എന്നത്രേ 26 വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെല്ലാം വിടയാക്കിയ അവരുടെ ചെയ്തികളെന്താണെന്ന് അള്ളാഹു എടുത്തുകാട്ടുന്നു.
2: വചനം 27.
0: ഇന്നഹും നിശ്ചയമായും അവർ കാനു ലായർജൂന അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഹിസാബൻ വിചാരണ കണക്കുനോക്കൽ.
3: ഇന്നഹും കാനു ലായർജൂന ഹിസാബ
0: നിശ്ചയമായും അവർ വിചാരണയെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു.
2: വചനം 28.
0: വകദബു അവർ വ്യാജമാക്കുകയും ചെയ്തു ബിആയാതിന നമ്മുടെ ലക്ഷ്യങ്ങളെ ദൃഷ്ടാന്തങ്ങളെ. കിദബ ഒരു വലിയ വ്യാജമാക്കൽ.
3: വകദബു ബിആയാതിന കിദബ
0: നമ്മുടെ ലക്ഷ്യങ്ങളെ അവർ ഒരു വല്ലാത്ത വ്യാജമാക്കൽ വ്യാജമാക്കുകയും ചെയ്തു. അഥവാ ഇതാണ് കാരണം.
2: വചനം 29.
0: വകുല്ല ശൈഇൻ എല്ലാ കാര്യവും വസ്തുവും അഹ്സൈനാഹു നാം അതിനെ കണക്കാക്കിയിരിക്കുന്നു തിട്ടപ്പെടുത്തിയിരിക്കുന്നു കിതാബൻ എഴുത്തായി രേഖപ്പെടുത്തിക്കൊണ്ട്.
3: വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ
0: എല്ലാ കാര്യവും തന്നെ നാം എഴുതി രേഖപ്പെടുത്തി തിട്ടമാക്കി വെച്ചിരിക്കുന്നു.
2: വചനം 30.
0: ഫദൂഖു ആകയാൽ ആസ്വദിക്കുവിൻ രുചി നോക്കുവിൻ ഫലൻ നസീദക്കും ഇനി നിങ്ങൾക്ക് നാം വർദ്ധിപ്പിക്കുന്നതേയല്ല ഇല്ല അദാബ ശിക്ഷയല്ലാതെ.
3: فَذُوقُوا فَلَن نَزِيدَكُمْ إِلَّا عَذَابًا
0: ആകയാൽ ഹേ അതിക്രമകാരികളെ രുചി നോക്കിക്കൊള്ളുവിൻ ഇനി നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും നാം വർദ്ധിപ്പിച്ചു തരുന്നതേയല്ല.
1: നരകക്കാരെ സംബന്ധിച്ചിടത്തോളം ഖത്താദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ടതുപോലെ ഇതിലധികം ഗൗരവമേറിയ മറ്റൊരു വാക്യം ഖുർആനിൽ ഇല്ലെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൂടുതൽ നൽകുവാനുണ്ടെങ്കിൽ അത് കൂടുതൽ ശിക്ഷ മാത്രമാണെന്ന് സർവാധിരാജനായ സൃഷ്ടാവ് അവരോട് പറയുമ്പോൾ അവരുടെ നിരാശയും സങ്കടവും എത്രമാത്രമായിരിക്കും ആലോചിച്ചു നോക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിഭാഗം 2. അവിശ്വാസത്തിൻ്റെ കെടുതികളെയും ശിക്ഷയെയും കുറിച്ച് പ്രസ്താവിച്ച ശേഷം സത്യവിശ്വാസികളായ സൽഭാഗ്യവാന്മാർക്ക് അടുത്ത വചനങ്ങളിൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു.
2: വചനം 31.
0: ഇന്നലിൽ മുത്തഖീന നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് ഭയഭക്തന്മാർക്കുണ്ട് മഫാജ വിജയം ഭാഗ്യത്തിൻ്റെ സ്ഥലം.
3: ഇന്നലിൽ മുത്തഖീന മഫാജ
0: നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
2: വചനം 32.
0: ഹദായിഖ അതായത് തോപ്പുകൾ വഅഅനബ മുന്തിരികളും.
3: ഹദായിഖ വഅഅനബ
0: അതായത് തോപ്പുകളും മുന്തിരി വള്ളികളും.
2: വചനം 33.
0: വകവാഇബ സ്തനം തുടിച്ച തരുണികളും, അത്റോബ സമപ്രായക്കാരായ ഇണയൊത്ത,
3: വകവാഇബ അത്റോബ
0: സമപ്രായക്കാരായ സ്തനം തുടിച്ച തരുണികളും.
1: വചനം 34.
0: വകഇസൻ കള്ളിന്റെ കോപ്പയും, ദിഹാഖോ നിറഞ്ഞ സമൃദ്ധമായ,
3: വകഇസൻ ദിഹാഖോ
0: കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
1: വചനം 35.
0: ലാ യസ്മഊന അവർ കേൾക്കുകയില്ല, ഫീഹാ അതിൽ വെച്ച്, ലഗ്വൻ ഒരു അനാവശ്യവും നിരർത്ഥവും, വലാ കിദാബ വ്യാജമായതും ഇല്ല.
3: ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ
0: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
1: വചനം 36.
0: ജസാഅൻ പ്രതിഫലം, പ്രതിഫലമായിട്ട്, മിർ റബ്ബിക നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന്, അതോഅൻ സമ്മാനം ദാനം, ഹിസാബ കണക്കൊത്ത മതിയായ തികഞ്ഞ,
3: ജസാഅൻ മിർ റബ്ബിക അതോഅൻ ഹിസാബ
0: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
1: വചനം 37.
0: റബ്ബുസ്സമാവാതി അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്, വൽ അർളി ഭൂമിയുടെയും, വമാ ബൈനഹുമാ അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും, അർ റഹ്മാൻ പരമകാരുണികനായുള്ളവൻ, ലാ യംലികൂന അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല, മിൻഹു അവനോട്, ഖിതാബ അഭിമുഖ സംഭാഷണം സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ലാ മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ. വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

0: റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞതു നോക്കുക. നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിൻ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അത്താഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു.

0: അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോകനേതാവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തുനിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിൻ്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അർറൂഹുൽ മലായിക്ക എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
1: തഫ്സീർ അമാനി. സൂറത്തുൻ നബയിലെ 21 മുതൽ 38 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ ശബ്ദാവിഷ്കാരം നാം ശ്രവിച്ചത്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 43-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 41-42 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

ലിയുഖ്രിജകും

ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലന്നൂർ,

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല.

0: പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

പീസ് ഖുർആൻ റേഡിയോയിലിനി മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 458-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ഉണ്ടാവുന്നു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 458-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 5 ആയത്തുകൾ പഠിപ്പിക്കുകയാണ് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 5-6 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചും തജ്വീദ് നിയമങ്ങളുമാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്.
2: الذين يحادون الله ورسوله كبتوا كما كبت الذين من قبلهم وقد أنزلنا آيات بينات وللكافرين عذاب مهين يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد.
1: إن الذين ഇവിടെ നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഇന്ന അല്ലദീന, നേരത്തെ പറഞ്ഞതുപോലെ അല്ലസീന എന്നോ അല്ലദീന എന്നോ അല്ല, ഇതാലോചിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അതാണ് അല്ലദീന. അല്ലദീന ഇന്നല്ലദീന യുഹാദൂന, യുഹാ അല്ല, യുഹാദൂന അല്ല, യുഹാ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ ഇവിടെയുള്ള മദ് മദ്ദിനക്ഷരമായ അലിഫിന് ശേഷം ദാലാണ്, ദാലിന് ശദ്ദുണ്ട്. ഈ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ ഇതിന് ശേഷം ഷദ്ദ് വരുമ്പോൾ മദ്ദ് ലാസിം കലിമി മുസഖൽ. ഇവിടെ കലിമി മുസഖൽ ഒരു പദത്തിലായതുകൊണ്ടാണ് അങ്ങനെ, ഹർഫി മുസഖലൊക്കെ ഉണ്ട്. ഇവിടെ മദ്ദ് ലാസിം കലിമി മുസഖൽ, 6 ഹർക്കത്ത് വരെ നീട്ടണം.
2: യുഹാദൂന ഇന്നല്ലദീന യുഹാദൂന,
1: ഇങ്ങനെ
2: يحادون الله ورسوله كبتوا كبتوا كما كبت الذين كبتوا كما كبت الذين من قبلهم الذين من قبلهم
1: ساكنه النون ششم قاف قاف സ്വര ഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. മിൻ കബലിഹിം എന്ന് ഓതരുത്. മിൻ ഖാ കാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം, മിൻ ഖ അല്ല മിൻ ഖ. വിശുദ്ധ ഖുർആൻ കണ്ടും കേട്ടും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഖാരികളിൽ നിന്ന് കൃത്യമായിട്ട് ഓതാൻ അറിയുന്ന ഷെയ്ഖുമാരിൽ നിന്നൊക്കെ കണ്ടും കേട്ടും പഠിക്കേണ്ടതാണ്.
2: മിൻ ഖബ്ലിഹിം, മിൻ ഖബ്, മിൻ ഖബ്ലിഹിം. وقد انزلنا وقد وقد
1: دالنه കേൾക്കണം അതോ ഖൽഖല ചെയ്യണം.
2: انزلنا
1: ساكنه നൂന് ശേഷം സായ اخفاء بغنه അവ്യക്തമാക്കി മണിക്കണം.
2: انزلنا ശേഷം انزلنا ايات
1: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്. മദ് മുൻഫസിൽ എന്നാണ് പറയുക. 4-5 ഹർക്കത്ത് വരെ നീട്ടാം എന്നുള്ളതാണ് മദ്ദ് മുൻഫസിൽ. ജായസ നീട്ടാം എന്നുള്ളതാണ്.
2: ആയാതിൻ ബയ്യിനാത്ത്,
1: ഇവിടെ തൻവീന് ശേഷം ബാ വന്നു. തൻവീനിനെ മീമാക്കി മാറ്റണം, ഇഖ്ലാബ് എന്ന്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്.
2: ആയാതിൻ ബയ്യിനാത്ത്, ആയാതിൻ ബയ്യിനാത്ത്.
1: വഖഫ് ചെയ്യുമ്പോൾ
2: ബയ്യിനാത്ത്
1: 2-4-6 ഹർക്കത്ത് വരെ നീട്ടാം എന്നാണ്. ബയ്യിനാത്ത് ഇങ്ങനെ താഇനെ കൃത്യമായിട്ട് ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. പലപ്പോഴും ചില ആളുകളൊക്കെ
2: ബയ്യിനാത്ത്
1: താ കേൾക്കുകയില്ല, അത് കൃത്യമായിട്ട് ഉച്ചരിക്കണം.
2: വലിൽ കാഫിരീന അദാബും മുഹീൻ,
1: അസാബ് അല്ല അദാബ്,
2: അദാബും മു
1: തൻവീന് ശേഷം മീമു വന്നാൽ ഇത് ഗംബിഗുന്ന.
2: عذابٌ مُهِين عذابٌ مُ
1: ഇങ്ങനെ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം.
2: عذابٌ مُهِين وللكافرين عذابٌ مُهِين
1: അടുത്ത ആയത്ത് യൗമ യബ്അസുഹുമുല്ലാഹു. യൗമ യബ്അസുഹും, യബ്അസു അല്ല, ഥ ആണ്. യബ്അസുഹുമുല്ലാഹു, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ. ജമീഅ വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇനി കൂട്ടി ഓതുന്ന സമയത്ത് ജമീഅ ഫയുനബ്ബിഉഹും, അവിടെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ജമീഅ ഫയുനബ്ബിഉഹും. ഫയുനബ്ബിഉ ഹംസക്ക് ദമ്മാണ്, കൃത്യമായിട്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഫയുനബ്ബിഉഹും എന്ന് ഹംസക്ക് സുക്കൂനായി പോകുന്നത് ശ്രദ്ധിക്കണം. ഫയുനബ്ബിഉഹും ബിമാ അമിലു. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക. അപ്പോൾ ഫയുനബ്ബിഉഹും ബിമാ അമിലു, ഫയുനബ്ബിഉഹും ബിമാ അമിലു, ഇങ്ങനെ ആണ് ഓതേണ്ടത്. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ ഉച്ചാരണം. മഖ്റജ് അമിലു, അമിലു. അഹ്സാഹു അല്ലാഹു വനസൂഹ്. അഹ്സാഹു ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ട് മേലെയാണ്. അഹ്സാഹുല്ലാഹു, അഹ്സാഹുല്ലാഹു വനസൂഹ്, വനസൂഹ്. വഖഫ് ചെയ്യുമ്പോൾ ഹഅന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. വനസൂഹ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. വല്ലാഹു, ഇവിടെ ഈ വല്ലാഹു എന്നുള്ള പ്രയോഗം പലപ്പോഴും നമുക്ക് കാഴ്ചയിൽ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പലപ്പോഴും ഉച്ചാരണത്തിൽ ഈ ഹ ഒന്നും വരാറില്ല. വല്ലാഹു അല എന്ന് പറയും. വല്ലാഹു അല കുല്ലി ഷൈഇൻ ഖദീർ, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഷഹീദ്, ഇങ്ങനെ കേൾക്കാം നമുക്ക്. അഥവാ ഹ ഉച്ചാരണത്തിൽ തന്നെ ഉണ്ടാവില്ല, വല്ലാഹു അല എന്ന് പറയും. അതുകൊണ്ട് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. വല്ലാഹു അല, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഷഹീദ്. ഷൈഇൻ തൻവീന് ശേഷം ഷീന്. ഷൈഇൻ ഷഹീദ്. ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം അവിടെയും. ഇൻഷാല്ലാ ഒന്നുകൂടെ പാരായണം ചെയ്യാം.
3: إن الذين يحادون الله ورسوله كبتوا كما كبت الذين من قبلهم وقد أنزلنا آيات بينات وللكافرين عذاب مهين يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا فَيُنَبِّئُهُم بِمَا عَمِلُوا أَحْصَاهُ اللَّهُ وَنَسُوهُ وَاللَّهُ عَلَى كُلِّ شَيْءٍ شَهِيدٌ.
1: സൂറത്തുൽ മുജാദില 5 6 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ഭംഗിയായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുകയും ശ്രമിക്കുകയൊക്കെ വേണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദിലയിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഹാഫിസ് അബ്ദുൽ ഷക്കൂർ.
4: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: റേഡിയോ. കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ടെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവീകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവീകമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. ഖുർആൻ പാരായണത്തിന്റെ ഹൃദ്യമായ ആസ്വാദനം. മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇപ്പോൾ കേൾക്കാം അധ്യായം അൽ ഖമർ, വചനം 22 മുതൽ 55 വരെ. പാരായണം ചെയ്യുന്നത് ഫാരിസ് അബ്ബാദ്.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടു തുടങ്ങുന്നു തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. സുദീർഘമായി വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറ റഅദ് എന്നീ അധ്യായങ്ങൾ പ്രഗൽഭ ഖാരി സഅദ് അൽ ഗാമിദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.

0: وما ربك بغافل عما تعملون.
1: أعوذ بالله من الشيطان الرجيم.

0: തൻസീൽ സമാപിക്കുന്നു. ഇന്നത്തെ തൻസീലിൽ നാം കേട്ടത് സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറത്തു റഅദ് എന്നീ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ. പ്രഗൽഭ ഖാരി.
1: أعوذ بالله من الشيطان الرجيم.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സുമറിലെ ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി സൽമാൻ അൽ ഉതൈബി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. സൂറ അന്നബ 31 മുതൽ 40 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
4: വചനം 31. നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക്, ഭയഭക്തന്മാർക്കുണ്ട്. മഫാജ, വിജയം, ഭാഗ്യത്തിന്റെ സ്ഥലം.
5: ഇന്നലിൽ മുത്തഖീന മഫാജ,
4: നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്.
6: വചനം 32.
4: ഹദായിഖ, അതായത് തോപ്പുകൾ. വഅഅ്നബ, മുന്തിരികളും.
5: ഹദായിഖ വഅഅ്നബ,
4: അതായത് തോപ്പുകളും മുന്തിരിവള്ളികളും.
6: വചനം 33.
4: വകവഇബ, സ്ഥനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത.
5: വകവഇബ അത്റോബ,
4: സമപ്രായക്കാരായ സ്ഥനം തുടിച്ച തരുണികളും.
6: വചനം 34.
4: വകഇസൻ, കള്ളിന്റെ കോപ്പയും. ദിഹാഖോ, നിറഞ്ഞ, സമൃദ്ധമായ.
5: വകഅസൻ ദിഹാഖോ,
4: കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്.
6: വചനം 35.
4: ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹാ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദാബ, വ്യാജമായതും ഇല്ല.
5: ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ,
4: അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജ വാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല.
6: വചനം 36.
4: ജസാഅൻ, പ്രതിഫലം, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ.
5: ജസാഅൻ മിർ റബ്ബിക അതോഅൻ ഹിസാബ,
4: നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം.
6: വചനം 37.
4: റബ്ബുസ്സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്, വൽ അർളി ഭൂമിയുടെയും, വമാ ബൈനഹുമ അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും, അർ റഹ്മാൻ പരമകാരുണികനായുള്ളവൻ, ലാ യംലികൂന അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല, മിൻഹു അവനോട്, ഖിതാബ അഭിമുഖ സംഭാഷണം സംസാരം.

0: അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും രക്ഷിതാവിൻ്റെ പരമകാരുണ്യകനായുള്ളവൻ്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല.
1: വചനം 38.
2: യൗമയഖൂമു, നിൽക്കുന്ന ദിവസം. അർറൂഹു, റൂഹ്, ആത്മാവ്. വൽ മലായികത്തു, മലക്കുകളും. സഫൻ, അണിയായി. ലാ യതകല്ലമൂൻ, അവർ സംസാരിക്കുകയില്ല. ഇല്ല മൻ, യാതൊരുവനല്ലാതെ. അദിന ലഹു, അവന് അനുവാദം നൽകിയിരിക്കുന്നു. അർറഹ്മാൻ, പരമകാരുണികൻ. വഖാല, താൻ പറയുകയും ചെയ്തിരിക്കുന്നു. സവാബ, ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്.

0: റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല.
1: വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅം വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞതു നോക്കുക. നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅം മിർ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അത്താഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ പത്തിരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിൻ്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോക നേതാവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തുനിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി, അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിൻ്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അർറൂഹുൽ മലായിക്ക എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്ന് വെക്കുന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം.
2: വചനം 39.
0: അതത്രേ അൽ യൗമുൽ ഹഖ്, യഥാർത്ഥ ദിവസം. ഫമൻ ശാഅ, ആഗയാൽ, എന്നാൽ ആർ ഉദ്ദേശിച്ചുവോ. ഇത്തഖദ, അവൻ ഏർപ്പെടുത്തട്ടെ ഉണ്ടാക്കട്ടെ. ഇല റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്. മആബ, ഒരു സങ്കേതം. മടക്കസ്ഥാനം, മടക്കം.

0: അതത്രേ യഥാർത്ഥ ദിവസം. ആകയാൽ വേണമെന്ന് ആർ ഉദ്ദേശിച്ചുവോ അവൻ തന്റെ രക്ഷിതാവിങ്കലേക്കു മടങ്ങുവാനുള്ള സങ്കേതം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ.
1: വചനം 40.
2: ഇന്ന് നിശ്ചയമായും നാം അൻദർനാകും നിങ്ങൾക്ക് മുന്നറിയിപ്പ് അഥവാ താക്കീത് നൽകിയിരിക്കുന്നു. അദാബൻ ഒരു ശിക്ഷയെക്കുറിച്ച്, ഖരീബൻ അടുത്ത സമീപസ്ഥമായ, യൗമയന്നുറു നോക്കുന്ന ദിവസം കാണുന്ന ദിവസം, അൽമർഉ മനുഷ്യൻ, മാ ഖദ്ദമത് മുൻ ചെയ്തതിനെ, യദാഹു തന്റെ രണ്ടു കരങ്ങൾ കൈകൾ, വയഖൂലു പറയുകയും ചെയ്യും, പറയുന്നതുമായ, അൽ കാഫിർ അവിശ്വാസി, യാ ലൈതനീ അയ്യോ ഞാനായെങ്കിൽ, കുന്തു ആയിരുന്നു എങ്കിൽ, തുറാബ മണ്ണ്.

0: ജനങ്ങളെ, നിശ്ചയമായും സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് നാം ഇതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതെ, മനുഷ്യൻ തന്റെ കരങ്ങൾ മുൻചെയ്തു വച്ചതിനെ നോക്കിക്കാണുന്ന ദിവസം അവിശ്വാസിയായുള്ളവൻ അന്ന് പറയും, അയ്യോ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനെ എന്ന്.
1: അന്നത്തെ ഭയങ്കരതയും കഠിന ശിക്ഷകളും കാണുമ്പോൾ അവിശ്വാസികൾ കൊതിച്ചുപോകും. തങ്ങൾ മനുഷ്യരായി സൃഷ്ടിക്കപ്പെടാതെ വെറും മണ്ണായിരുന്നുവെങ്കിൽ നന്നായേനെ, എന്നാൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നുവല്ലോ എന്നൊക്കെ അബൂഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ സൃഷ്ടികളും ഖിയാമത്തു നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. കാലികളും പറവകളും ഇതര ജീവികളുമെല്ലാം തന്നെ. അങ്ങനെ കൊമ്പില്ലാത്തവർക്ക് കൊമ്പുള്ള ജീവികളിൽ നിന്ന് പ്രതികാരം എടുത്തുകൊള്ളത്തക്കവണ്ണം അള്ളാഹു നടപടിയെടുക്കും. പിന്നീട് അവയോട് അള്ളാഹു, നിങ്ങൾ മണ്ണായിക്കൊള്ളുക എന്ന് പറയും. അപ്പോഴാണ് അവിശ്വാസിയായവൻ, അയ്യോ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുക.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം, സൂറ അന്നബ, 31 മുതൽ 40 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം ഇതുവരെ കേട്ടത്.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ സൂറ അൽ ഹദീദ് 11 മുതൽ 17 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ മുഹമ്മദ് അൽ നഖിദാൻ.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
2: അള്ളാഹു അക്ബർ.
3: അള്ളാഹു

آمين.

0: اكبر.
1: الله اكبر.
0: الله.

0: الله أكبر
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ജുമുഅയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുള്ള ബുഅയ്ജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
3: الله اكبر
1: الله اكبر
3: الحمد لله.

0: حامية نار حامية. الله أكبر
1: الله أكبر.
2: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഹഷിറിലെ 18 മുതൽ 24 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ മുനാഫിക്കൂനിലെ 9 മുതൽ 11 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്ദോസരി.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 85 മുതൽ 89 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷേഖ് ഖലീഫ അത്തുനേജി.

0: نصيرا.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസായിലെ 85 മുതൽ 89 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: പീസ് റേഡിയോ ഹൃദയവസന്തം വിശുദ്ധ ഖുർആനിൻ്റെ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 8-9 വചനങ്ങൾ നാം പഠിക്കുന്നു. പ്രവാചകത്വത്തെ നിരാകരിക്കുന്ന ജനത. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 8-ാമത്തെ വചനമാണ് ഓതിക്കൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 7-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. 8-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അ ഉൻസില അലൈഹി, അവൻ്റെ മേൽ അവതരിപ്പിക്കപ്പെട്ടുവോ, അദ്-ദിക്റു, ഉത്ബോധനം, പ്രമാണം അല്ലെങ്കിൽ സ്മരണ, മിംബൈനിന, നമ്മുടെ ഇടയിൽ നിന്ന്, ബൽഹും, പക്ഷേ അവർ, ഫീ ഷക്കിൻ, സംശയത്തിലാണ്, മിൻ ദിക്രി, എൻ്റെ ഉത്ബോധനത്തെപ്പറ്റി, ബൽ, പക്ഷേ, എന്നാൽ, ലമ്മ യദൂഖൂ, അവർ രുചിച്ചു നോക്കിയിട്ടില്ല, അതല്ലെങ്കിൽ ആസ്വദിച്ചിട്ടില്ല, അദാബ്, എൻ്റെ ശിക്ഷ. അതായത്, നമ്മുടെ ഇടയിൽ നിന്നും മറ്റാർക്കുമില്ലാതെ ഇവൻ്റെ മേൽ തന്നെ ഈ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണോ? പക്ഷേ അത്രയുമല്ല, അവർ എൻ്റെ ഉത്ബോധനത്തെ സംബന്ധിച്ച് തന്നെ സംശയത്തിലാണ്. എന്നാൽ എൻ്റെ ശിക്ഷയെ ഇതുവരേക്കും അവർ രുചിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇതിനൊക്കെ അവർക്ക് ധൈര്യം തോന്നുന്നത് എന്നർത്ഥം. ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം, എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് ഈ മനുഷ്യൻ്റെ മേൽ ഈ പറയപ്പെടുന്ന ഉത്ബോധനം അവതരിപ്പിച്ചു എന്നവർ പറയുമ്പോൾ, അത് അദ്ദേഹത്തിൻ്റെ മേൽ അവതരിക്കൽ ഭൂഷണമല്ല എന്ന ഒരു ധ്വനിയാണ് അവർ ആ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അള്ളാഹു പറയുന്ന മറുപടി, നമ്മുടെ ശിക്ഷ അവർ അനുഭവിച്ചിട്ടില്ല എന്നതാണ് ഇങ്ങനെ അവർ പറയാനുള്ള കാരണം. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, യഅനി അന്നഹും യസ്തബഇദൂന തഖ്സീസഹു ബിഇൻസാലിൽ ഖുർആനി അലൈഹി, അവർ പ്രവാചകൻ്റെ മേൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിനെ, അത് സംഭവിക്കാത്ത കാര്യമാണ്, അത് വിദൂരമായ ഒരു വാദം മാത്രമാണ് എന്ന നിലക്ക് പറയുന്നു. മിൻ ബൈനിഹിം കുല്ലിഹിം, ഇവരുടെ ഇടയിൽ നിന്ന് പ്രവാചകന് പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ മേൽ ഇത് ഇറങ്ങിയെന്നത്, അവതരിപ്പിച്ചു എന്നത് അവർ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത കാര്യമാകുന്നു. കമാ ഖാലു ഫിൽ ആയത്തിൽ ഉഖ്ര, ഇവരെക്കുറിച്ച് അള്ളാഹു സൂറത്ത് സുഖ്റുഫിൽ പരാമർശിച്ചത് കാണാം. 31-ാമത്തെ വചനത്തിൽ, ലൗലാ നുസ്സില ഹാദൽ ഖുർആനു, എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിച്ചില്ല, അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, ഈ രണ്ടു പട്ടണങ്ങളിൽ നിന്ന്, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിന്ന് ഒരു മഹാനായ മനുഷ്യൻ്റെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ തിരുമേനിയുടെ മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സൂറത്ത് സുഖ്റുഫിലെ 32-ാമത്തെ വചനത്തിൽ കാണാം, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ ورفعنا بعضهم فوق بعض فوق بعض درجات اهم يقسمون അവരാണ് വീതിക്കുന്നത്, റഹ്മത റബ്ബിക, നിന്റെ റബ്ബിന്റെ കാരുണ്യം, നഹ്നു ഖസംന, നാം വീതിച്ചിരിക്കുന്നു, ബൈനഹും അവർക്കിടയിൽ, മഈശതഹും അവരുടെ ഉപജീവനത്തെ, ഫിൽ ഹയാത്തി ദുനിയ ഇഹലോക ജീവിതത്തിൽ, ورفعنا بعضهم فوق بعض درجات അവരിൽ ചിലരെക്കാൾ നാം പദവി കൊണ്ട് ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ തിരുമേനിയുടെ മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാകുന്നു. ഇവരുടെ വാദം കേട്ടാൽ തോന്നിപ്പോവുക, ഇവരുടെ ഇഷ്ടാനുസരണമാണ് ആർക്ക് ഏത് നന്മ നൽകണമെന്ന് തീരുമാനിക്കപ്പെടുക എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത്, ഇവരാണോ റബ്ബിൻ്റെ റഹ്മത്ത് വീതിക്കുന്നവർ? വലിഹാദ ലമ്മ ഖാലു ഹാദല്ലദീ ദല്ല അലാ ജഹ്ലിഹിം വഖില്ലത്തി അഖ്ലിഹിം ഫീ ഇസ്തിബ്ആദിഹിം ഫീ ഇൻസാലിൽ ഖുർആൻ അലാ റസൂലി മിൻ ബൈനിഹിം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തും ബുദ്ധിശൂന്യമായ ഇവരുടെ വാദത്തെ അതിന് മറുപടിയായി പറഞ്ഞത്.
ബൽ ലമ്മാ യദൂഖു അദാബ്, പക്ഷേ അവർ നമ്മുടെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ ധാർഷ്ട്യം പറയുന്നത്. ഐ ഇന്നഹ യഖൂലൂന ഹാദ ലിഅന്നഹും മാ ദാഖു ഇലാ ഹീനിൻ ഖൗലുഹും ദാലിക്, ഇതുവരെ അവർ നമ്മുടെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. ഖൗലുഹും ദാലിക അദാബ് അല്ലാഹി തആല വനിഖ്മതിഹി സയഅലമൂന ഗിബ്ബ മാ ഖാലു വമാ കദ്ദബു ബിഹി യൗം യൗമിൻ യൗമ യുദഅഊന ഇലാ നാരി ജഹന്നമ ദഅ. ഈ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ശിക്ഷ അവർക്ക് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഗുരുതരാവസ്ഥ അവർക്ക് വ്യക്തമായി ബോധ്യപ്പെടും. അള്ളാഹു സൂറത്ത് തൂറിൽ പറഞ്ഞതുപോലെ അവർ നരകത്തിലേക്ക് ഒരു തള്ളിവിടപ്പെടുന്ന ദിവസം എന്ന് അവരെക്കുറിച്ച് പറഞ്ഞതുപോലെ സുമ്മ സ്വറഹു ബിൽ ഹഖീഖത്തി അല്ലതി മനഅതുഹും മിൻ ഇത്തിബാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ അൽ ഹസദു. പിന്നെ എന്തുകൊണ്ട് പ്രവാചകൻ തിരുമേനിയെ അവർ പിൻപറ്റാൻ കൂട്ടാക്കുന്നില്ല എന്ന കാര്യം അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. വഹിയ അൽ ഹസദു, അത് അസൂയയാകുന്നു. ഫഖാലു, അതാണ് അവർ പറഞ്ഞത്. അഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അവൻ്റെ മേലാണോ ഈ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവരുടെ അസൂയയാണ് അതിൽ കാണാൻ സാധിക്കുക. ലി അന്നഹും യഅരിഫൂന അന്നഹു ലൈസ സാഹിറൻ വലാ കദ്ദാബൻ, അവർക്കറിയാം അദ്ദേഹം ഒരു മായാജാലക്കാരനോ ഒരു വ്യാജവാദിയോ അല്ല എന്ന്. ഫഹുമുൽ വഹീദു മിൻ ബൈനി ആബാഇഹിം വ അജ്ദാദിഹിം അല്ലദി ലഖബൂഹു ബിസ്വാദിഖിൽ അമീൻ, അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം, തങ്ങളുടെ പൂർവീകർ, ആ പൂർവീകരിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് അവർ അദ്ദേഹത്തെ ഇവരുടെ മുമ്പുള്ളവരും ഇവരുടെ പിതാക്കന്മാരുമൊക്കെ അൽ അമീൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. വഹുവല്ലദി തഹാക്കമു ഇലൈഹി ഇന്ദമ ഇഖ്തലഫു ഐന യദഉൽ ഹജർ, ഹജറുൽ അസ്വദ്, അത് എവിടെ വെക്കണമെന്നൊരു തർക്കം അവർക്കിടയിൽ ഉടലെടുത്തപ്പോൾ, കഅബ പുനർനിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഹജറുൽ അസ്വദ് അതെവിടെ വെക്കണം എന്ന കാര്യം, ആരു വെക്കണമെന്ന കാര്യവും അവർക്കിടയിൽ തർക്കത്തിലായപ്പോൾ, ഫിൽ ബൈത്തിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ, ലമ്മാ കാനു യുജദ്ദിദൂന ബിനാഇൽ കഅബ ഖാലു നർദ ബിഹുക്മി അവ്വലി ദാഖിലിൻ ഫകാന അവ്വലു ദാഖിലിൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ തീരുമാനമെടുത്തു, അവരിൽ ഒരു പ്രമുഖൻ പറഞ്ഞു, ഇങ്ങോട്ട് ആദ്യമായി കടന്നു വരുന്ന ആൾ പറയുന്ന ആ അഭിപ്രായം, ആ തീരുമാനം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ആദ്യമായി കടന്നു വന്നത് പ്രവാചകൻ, അന്ന് റസൂലായിട്ടില്ലാത്ത മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഫഹക്കമൂഹു വറദൂ ബിഹുക്മിഹി ഫകൈഫ യുഹക്കിമൂന മജ്നൂന, അങ്ങനെ അദ്ദേഹം വളരെ നീതിനിഷ്ഠമായ നിലക്ക് വളരെ രമ്യമായി പ്രശ്നം പരിഹരിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞു. ആ തീരുമാനം അവർ അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് മജ്നൂനാണെന്ന് അവർ പറയുക, കദ്ദാബാണെന്ന് അവർ പറയുക. ഫൽമാനിഉ അല്ലദി മനഅഹും മിൻ ഇത്തിബാഇഹി, അപ്പോൾ അദ്ദേഹത്തെ പിൻപറ്റാനുള്ള അവരുടെ തടസ്സം അത് ഹുവൽ ഹസദു, അസൂയ മാത്രമാകുന്നു. അതാണ് അവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യതയിലോ വ്യക്തിത്വത്തിലോ അവർക്ക് സംശയമുണ്ടായതുകൊണ്ടല്ല, അദ്ദേഹത്തോടുള്ള അസൂയയാണ് അദ്ദേഹത്തെ പിൻപറ്റാൻ അവർക്കുള്ള തടസ്സം. വൽ ഇല്ലത്തുൽ മാനിഅ അൽ ഹഖീഖിയ, പിന്നെ യഥാർത്ഥമായ തടസ്സമായി അള്ളാഹു പറഞ്ഞ കാരണം, ബല്ലമ്മാ യദൂഖു അദാബ്, എന്നാൽ അവർ നമ്മുടെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്നതാണ് കാരണം. വലവ് അന്നഹും ദാഖു അദാബി, നമ്മുടെ ശിക്ഷയെങ്ങാനും അവർ അനുഭവിച്ചിരുന്നെങ്കിൽ, മാ ഖാലു ഹാദൽ ഖൗൽ, ഈ വർത്തമാനം ഇതുപോലെ അവർ പറയുമായിരുന്നില്ല. കമാ ഖാല തആല, അള്ളാഹു സൂറത്തു ഗാഫിറിൽ പറഞ്ഞതുപോലെ, ഫല

0: സൂറത്തു ഗാഫിറിലെ 84-ാമത്തെ ആയത്തിൽ കാണാം. ഫലമ്മാ റഔ ബഅസന, അവർ നമ്മുടെ ശിക്ഷ കണ്ടപ്പോൾ, ഖാലു, അവർ പറഞ്ഞു, പൂർവ്വസമൂഹത്തെക്കുറിച്ചാണ് പരാമർശം, ആമന്ന ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വഹ്ദഹു, അവനിൽ മാത്രം, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വകഫർന ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ അവനിൽ പങ്കുചേർത്തിരുന്നതിനെ ഞങ്ങളിതാ അവിശ്വസിക്കുന്നു, നിഷേധിക്കുന്നു. അപ്പോൾ ശിക്ഷയുടെ കാഠിന്യമാണ് അവരെക്കൊണ്ടത് പറയിപ്പിച്ചത് എന്നർത്ഥം. അള്ളാഹു ഇവരെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ ശിക്ഷ അവർ അനുഭവിച്ചിട്ടില്ല എന്നതാണ് ഇത്തരത്തിൽ ധാർഷ്ട്യം പറയാൻ അവർ പ്രേരിപ്പിക്കുന്നത്. ഫല്ലദി യഹ്മിലുഹും അലൽ തക്ദീബി വൽ ഇനാദി വൽ ഇസ്റാരി, ഈ വ്യാജമാക്കലിനും ധിക്കാരത്തിനും ഈ തിന്മയിൽ അല്ലെങ്കിൽ ഈ അഹങ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും അവർക്കുള്ള പ്രേരണ ഇംഹാലുല്ലാഹി ലഹും, അല്ലാഹ് അവർക്ക് സാവകാശം നൽകിയെന്നതാകുന്നു. വല്ലാഹു തആല യുംലി ലിൽളാലിമി, അല്ലാഹു അക്രമിക്ക് നീട്ടിയിട്ട് കൊടുക്കും, ഹത്താ ഇദാ അഖദഹു ലം യഫ്ലിതുഹു, അങ്ങനെ അല്ലാഹുവിൻ്റെ പിടികൂടൽ ഉണ്ടായാൽ ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതാണ് വചനവുമായി ബന്ധപ്പെട്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്ന കാര്യം. അതുപോലെ തന്നെ മറ്റൊരു തഫ്സീറിൽ കാണാം, മിൻ ബൈനിന വലൈസ ബി അക്ബരിന വല അഷ്റഫിന, അവരുടെ ആ പരാമർശത്തിൽ, അദ്ദേഹത്തെ കുറിച്ചുള്ള അവരുടെ പരാമർശത്തിൽ അവർ പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മേൽ ഖുർആൻ ഇറങ്ങി അല്ലെങ്കിൽ ദിക്ർ ഇറങ്ങി എന്ന് പറയുന്നിടത്ത് അഊസില അലൈഹി ദിക്റു മിൻ ബൈനിന, നമുക്കിടയിൽ നിന്ന് ഇവൻ്റെ മേലാണോ ഇത് ഇറങ്ങിയത് എന്നതാണ്. അവിടെ വലൈസ ബി അക്ബരിന, അവർ നമ്മളിൽ ഒരു പ്രമുഖൻ്റെ മേലെന്ന് പറഞ്ഞില്ല, നമ്മളിൽ വലിയവൻ്റെ മേലെന്ന് പറഞ്ഞില്ല, വല അഷ്റഫിന, നമ്മളിൽ ശ്രേഷ്ഠൻ്റെ മേലെന്ന് പറഞ്ഞില്ല. വയുരീദൂന അൻ യകൂന നുസൂലൽ ഖുർആൻ അല അക്ബരിഹിം വ അഷ്റഫിഹിം, അവർ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളിൽ ഒരു വലിയ ആളുടെ മേൽ, ഒരു ശ്രേഷ്ഠൻ്റെ മേലാണ് ഇത് ഇറങ്ങേണ്ടത് എന്നതാണ്. വലാക്കിന്നല്ലതി നതയഖനു, എന്നാൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, അന്നഹു ലൗ നസല അല അഷ്റഫിഹിം വ അക്ബരിഹിം ലകദബു ഐദൻ ലകദബു കമാ ഖാല തആല, ഇനി ഒരു പ്രമുഖൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു പ്രധാനിയുടെ മേൽ ഇറങ്ങിയിരുന്നെങ്കിൽ പോലും, യഥാർത്ഥത്തിൽ അവരുടെ കൂട്ടത്തിൽ എന്നല്ല, മനുഷ്യരിൽ തന്നെ ഏറ്റവും അഷ്റഫായ, ഏറ്റവും അഅ്ലമായ വ്യക്തിയുടെ മേൽ തന്നെയാണ് ഈ ഗ്രന്ഥം ഇറങ്ങിയിരിക്കുന്നത്. അതാണ് വാസ്തവം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അൻആമിലെ 8-9 വചനത്തിൽ പറയുന്നു, വഖാലു ലൗലാ ഉൻസില അലൈഹി മലക്, അവർ പറഞ്ഞു, എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ ഒരു മലക്ക് ഇറങ്ങിയില്ല, വലൗ അൻസൽനാ മലകൽ ഖുദിയൽ അംറ്, നാം ഒരു മലക്കിനെ ഇറക്കിയിരുന്നെങ്കിൽ കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു, സുമലയൂദറൂൻ, പിന്നെ ഇട നൽകപ്പെടുമായിരുന്നില്ല, വലൗ ജഅൽനാഹു മലകൽ ജഅൽനാഹു റജുല, നാം ഒരു മലക്കിനെ നിശ്ചയിച്ചിരുന്നെങ്കിൽ നാം അതൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ആക്കുമായിരുന്നു, വലലബസ്ന അലൈഹിം മാ യൽബിസൂൻ, അവർ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നാം അവർക്ക് സംശയമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരുടെ മേലാണ് അവതരിപ്പിച്ചതെങ്കിൽ പോലും അതാരായിക്കൊള്ളട്ടെ, അവരത് അംഗീകരിക്കാൻ കൂട്ടാക്കുകയില്ല. അവരുടെ അസൂയയും അഹങ്കാരവും ഒക്കെയാണ് അത് അതിനവർക്ക് തടസ്സമായി നിൽക്കുന്നത് എന്നർത്ഥം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന കാര്യം അവർ പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു അസ്തഫ ബനി ഇസ്മായില വസ്തഫ മിൻ ബനി ഇസ്മായില കിനാന, അല്ലാഹു ഇസ്മായിലിനെ തെരഞ്ഞെടുത്തു, അതേപോലെ തന്നെ കിനാന ഗോത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു, വസ്തഫ മിൻ കിനാന ഖുറൈഷൻ, ഖുറൈഷികളെ കിനാന ഗോത്രത്തിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്തു, വസ്തഫ മിൻ ഖുറൈഷ് ബനി ഹിഷാം ഹാഷിം, അതേപോലെ തന്നെ ഖുറൈഷികളിൽ നിന്ന് അല്ലാഹു ബനു ഹാഷിമിനെ തെരഞ്ഞെടുത്തു, വസ്തഫാനി മിൻ ബനി ഹാഷിം, അങ്ങനെ ആ ബനു ഹാഷിമിൽ നിന്നാണ് അല്ലാഹു എന്നെ സെലക്ട് ചെയ്തത് എന്നെ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ തിരുമേനി ആ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണെന്നത്, ആ സമൂഹത്തിൽ എന്നല്ല ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലും ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വമാണെന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാകുന്നു. പക്ഷേ അഹങ്കാരവും അതേപോലെ തന്നെ അസൂയയുമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പലർക്കും തടസ്സമായിട്ടുള്ളത് എന്നർത്ഥം. ഇനി ഒമ്പതാമത്തെ വചനം, അം ഇൻദഹും ഖസാഇനു റഹ്മതി റബ്ബികൽ അസീസിൽ വഹാബ്. അം അഥവാ അല്ലെങ്കിൽ അതല്ല, ഇൻദഹും അവരുടെ പക്കൽ ഉണ്ടോ, ഖസാഇനു ഭണ്ഡാരങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ, റഹ്മത്തി റബ്ബിക നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ, അൽ അസീസി പ്രതാപശാലിയായ, അൽ വഹാബ് വളരെ ദാനശീലനായ അഥവാ പ്രതാപശാലിയായ മഹാദാനശീലനായ നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യ ഭണ്ഡാരങ്ങൾ അവരുടെ പക്കലുണ്ടോ. അതാണ് ഒമ്പതാമത്തെ വചനത്തിൽ അല്ലാഹു ചോദിക്കുന്നത്. അർ റഹ്മത്തു ഹുനാ അൽ മുറാദു ബിഹ അൻ നുബുവ. അള്ളാഹു ഇവിടെ പരാമർശിച്ച കാരുണ്യം എന്നത് നുബുവത്തിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ മഅന ഹൽ ഖസാഇനു റഹ്മ ബി ഐദീഹിം, കാരുണ്യത്തിൻ്റെ ഭണ്ഡാരങ്ങൾ അവരുടെ കൈക്കാണോ ഉള്ളത്. ഫഹും യതസറഫൂന ഫീഹ കൈഫ ഷാഉ, എന്നിട്ട് അവരുദ്ദേശിക്കും പ്രകാരം അവരാണോ അതിനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അം സൂറത്ത് നിസാഇൽ കാണാം, അം ലഹും നസീബും മിനൽ മുൽക്കി, അതല്ല രാജാധിപത്യത്തിൽ നിന്ന് അവർക്ക് വല്ല വിഹിതവുമുണ്ടോ. അങ്ങനെയാണെങ്കിൽ അവർ മനുഷ്യർക്ക് അല്പം പോലും അത് നൽകുകയില്ല. അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അതല്ല അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യർക്ക് നൽകിയതിനാൽ. ഫഖദ് ആതൈന ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മ, എന്നാൽ തീർച്ചയായും നാം ഇബ്രാഹീമിന്, ഇബ്രാഹീം കുടുംബത്തിന് വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകിയിരിക്കുന്നു. വആതൈനാഹും മുൽക്കൻ അളീമ, അവർക്ക് നാം മഹത്തായ രാജത്വം നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ആളുകൾ ഇത് അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ അസൂയ മാത്രമാകുന്നു. അള്ളാഹു ചിലർക്ക് ചിലരേക്കാൾ സ്ഥാനം നൽകിയതിൻ്റെ പേരിൽ, പദവി നൽകിയതിൻ്റെ പേരിൽ അവർ അസൂയപ്പെടുന്നു എന്നർത്ഥം. ഹൽ അഅ്താഹുമുല്ലാഹു മഫാതിഹൽ ഖസാഇൻ വഖാല ലഹും തസറഫു ഫിൽ മുൽക്കി, അവരുടെ വാക്ക് കേട്ടാൽ തോന്നിപ്പോകും ആ അള്ളാഹുവിൻ്റെ ഖജനാവുകളുടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭണ്ഡാരങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഇഷ്ടാനുസരണം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റിയ രൂപത്തിൽ. യഥാർത്ഥത്തിൽ അതല്ല അതിൻ്റെ കാരണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഏത് കാലത്തും അള്ളാഹുവിനെ വിശ്വസിക്കാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അംഗീകരിക്കാൻ, ആ പ്രവാചകനെ മാതൃകാപുരുഷനായി സ്വീകരിക്കാൻ പലർക്കുമുള്ള തടസ്സം തങ്ങളുടെ അഹങ്കാരവും അസൂയയും മാത്രമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തിലൂടെ കൃത്യമായി മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ, അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തു സ്വാദ് 8-9 വചനങ്ങളെ ആസ്പദമാക്കി പ്രവാചകത്വത്തെ നിരാകരിക്കുന്ന ജനത എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 457-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നിയമങ്ങളുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനു വേണ്ടി പാരായണ പഠനം. സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 22 വരെയുള്ള ആയത്തും സൂറത്തുൽ ഇൻഷിക്കാക്കുമാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബുറൂജ് നമ്മൾ ഏകദേശം പകുതി ഭാഗമാണ് നോക്കിയത്. ഇനി അതിൻ്റെ ബാക്കി 10-ാമത്തെ ആയത്ത് വരെ നോക്കിയത്. 11-ാമത്തെ ആയത്ത് മുതലുള്ളത് ഇനി പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار.

0: അവിടെ മണിച്ചോദിക്കോ, ലഹും ജന്നത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ.
1: ലഹും ജന്നത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ.
0: ذلك الف

0: ഈദ് ബൽ ഹുവ
1: ബൽ ഹുവ ഖുർആനും
0: ഖാഫ് ശരിക്ക്
1: ബൽ ഹുവ ഖുർആനും മജീദ്
0: ഫീ ലൗഹിൻ മഹ്ഫൂദ്
1: ഫീ ലൗഹിൻ മഹ്ഫൂദ്
0: ഒന്നുകൂടി
1: ഫീ ലൗഹിൻ മഹ്ഫൂദ്
0: ഇനി സൂറത്തുൽ ഇൻഷിഖാഖ് ആണ്. അത് 25 ആയത്തുകളുണ്ട്. നോക്കാം. ഇത് സമാഉ സമാഉ മദ് മുത്തസിൽ, പിന്നെ ഇൻഷഖ് നൂനിസാക്കിനു ശേഷം ഷീനാണ്. ഇഖ്ഫാ നന്നായിട്ട് ഉന്നത്തോടു കൂടി. വഅദിനത് ലിറബ്ബിഹാ വഹഖത് ഇദൽ അർളു മുദ്ദത് ഖത് മാ ഫീഹാ വതഖല്ലത് വഅദിനത് ലിറബ്ബിഹാ വഹഖത് യാ അയ്യുഹൽ ഇൻസാൻ ഇൻസാനെ നൂനിസാക്കിനു ശേഷം സീൻ ഇഖ്ഫാ ഇന്നക കാദിഹുൻ ഇല കാദിഹുൻ തൻവീന് ശേഷം ഹംസയാണ്. കാദിഹുൻ ഇല കദ്ഹം ഫമുല കദ്ഹം ഫ തൻവീന് ശേഷം ഫ ആണ്. ൂത്തിയുസാക്കിന് ശേഷം ഹംസ ഇൽഹാറാണ്. ഒട്ടും ഉന്നത്തില്ലാതെ ഉച്ചരിക്കുക. കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. തൻവീന് ശേഷം യാ മണിക്കുക. നന്നായിട്ട് ഉന്നത്തോടുകൂടി യാ ഇരട്ടിപ്പിച്ചുകൊണ്ട്. വയാഖലിബു ഇഖ്ഫ ആണ്. നൂൻസാക്കിന് ശേഷം ഖാഫ്. പിന്നെ ഇലാ അഹ്ലിഹി മദ് മുൻഫസിൽ മസ്റൂറ അമ്മാമൻ ഊത്തിയ. നൂൻസാക്കിന് ശേഷം ഹംസ ഇൽഹാർ ആണ്. ഒട്ടും ഉന്നത്തില്ലാതെ വറാഅ മദ് മുത്തസിൽ നിർബന്ധമായും നീട്ടണം. ഫസൗഫ യദ്ഉ സുബൂറ വയസ്ല സഈറ ഇന്നഹു കാന ഫീ അഹ്ലിഹി. ഫീ അഹ്ലിഹി മദ് മുൻഫസിൽ. ഇന്നഹു ളന്ന അല്ലൻ യഹൂർ അല്ല അല്ല. നൂൻസാക്കിന് ശേഷം ലാമാണ്. തൻവീ ഇദ്ഗാം ബിലാഗുന്ന. പിന്നെ അല്ലയ്യ ലയ്യ ഇദ്ഗാം ബിഗുന്ന. ബലാ ഇന്ന റബ്ബഹു ബലാ ഇന്ന മദ് മുൻഫസിൽ. ബിഹി ബസീറ ഫലാ ഉഖ്സിമു മദ് മുൻഫസിൽ നീട്ടുക. ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽ ഖമരി ഇദത്തസഖ് ലതർകബുന്ന طبقا عن طبقا تنوين ششم عين لهران عن طبق هذا اخفاء للمنكرم فما لهم لا يؤمنون واذا قرئ القران لا يسجدون سجودنده سجود التلاوه നമ്മൾ മുൻപ് സൂചിപ്പിച്ചല്ലോ. ഈ ആയത്ത് ഓതുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചിട്ടുണ്ട്. ബലില്ലദീന കഫറു യകദിബൂൻ അള്ളാഹു അലമു ബിമാ യുഊൻ ഫബഷിർഹും അഷിർഹും ബി. മീം മുസാക്കിനാണ്. അതിന് ശേഷം ബ ആണ്. അപ്പോൾ ഒന്ന് ഉന്നത്തോടു കൂടി ഓതുക. അദാബിൻ അലീം തൻവിന് ശേഷം ഹംസ ഇൽഹാർ. ഒട്ടും ഉന്നത്ത് ഇല്ലാതെ ഉച്ചരിക്കുക. ബി അദാബിൻ ഫബഷിർഹും ബി അദാബിൻ അലീം. പിന്നെ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജുറുൻ. അജുറുൻ തൻവീന് പിന്നെ ഗ ആണ്. അപ്പോൾ ഇൽഹാർ ഗൈറു മംനൂൻ. ലഹും അജുറുൻ ഗൈറു മംനൂൻ. ഇത്രയാണ് അതിലെ നിയമങ്ങൾ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇത് പാരായണം ചെയ്ത് നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 22 വരെയും സൂറത്തുൽ ഇൻഷിക്കാക്കുമാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ. തജ്വീദനുസരിച്ച് അതിൻ്റെ പാരായണ നിയമത്തോടുകൂടി പാരായണം ചെയ്യാം നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധയാർജിച്ച കുഞ്ഞിളം കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുന്നാസിഅത്തിൻ്റെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തു നാസിഅത്തിൻ്റെ പാരായണമാണ്. ഇന്ന് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത് പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പാരായണം. അഷ്ഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: പീസ് റേഡിയോ, tuned to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് തഫ്സീറു സഅദി. സൂറത്തുൽ ഖാരിഅയുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിൻ്റെ 101 അധ്യായം സൂറത്തുൽ ഖാരിഅയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അൽ ഖാരിഅ 11 വചനങ്ങളാണ് ഈ സൂറത്തിൽ ഉള്ളത്. ഈ സൂറത്തിൻ്റെ ഭംഗിയുള്ള പാരായണം നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാം. അതിലേക്ക് കാതോർക്കുക.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

فبشره بعذاب أليم. وإذا علم من آياتنا شيئا اتخذها هزوا.

وهم عن دعائهم غافلون وإذا

ولقد مكناهم فيما إن مكناكم فيه وجعلنا لهم

0: فهل يهلك إلا القوم الفاسقون؟
1: بسم الله الرحمن الرحيم.